0: ധാന്യ വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും. ആ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇല്ലാതാവുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കണം. വേറെ ആര് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അത് നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം. ഇനിയിപ്പം നല്ലതാണെങ്കിലും മോശപ്പെട്ട രീതിയിലാണെങ്കിലും മറ്റൊരാൾ വിചാരിച്ചാൽ അത് സാധിക്കുന്നൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ്. പക്ഷെ നമ്മളത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണം, എന്തെല്ലാം സംഭവിക്കാൻ പാടില്ല. ചിലതൊക്കെ സംഭവിച്ചാലും നമുക്കതിനെ ഒരു പരിധി വരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് ചിന്തിക്കുക, എന്ത് ചെയ്യുമ്പോഴും സന്തോഷം വേണോ സന്തോഷം വേണ്ടേ, അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇന്നത്തെ ദിവസം പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം.

ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അതെന്തായിരിക്കും? റേഡിയോ സുനോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവം ഇതാണെന്ന്. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതായിരിക്കും വലിയ സംഭവം. അപ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു വലിയ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അതാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതും. ശരിക്കും വലിയ മാറ്റങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ വരാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും നാളത്തെ ഒരു വലിയ കാര്യം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഓ എന്നെ കൊണ്ട് ഇത്രയല്ലേ സാധിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ അതെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെയ്തു കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അതൊരു വലിയ കാര്യമാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഒരു ചെറിയൊരു എഫേർട്ട് പോലും നമ്മളത് മാറ്റിവെക്കാൻ പാടില്ല. നമ്മൾ ചെയ്യണം, ഓരോ ദിവസവും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുക എന്ന് പറയില്ല, അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെറുതായി ചെയ്ത് വരുമ്പോഴാണ് അതൊരു വലിയ കാര്യമായിട്ട് മാറുന്നത്. ഇത് റേഡിയോ സുനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനുവാണ്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം വേണമെന്ന്. എപ്പോഴൊക്കെയാണ് ഈ സന്തോഷം ഇല്ലാതാവണത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൊരു കാര്യം വേറെ ഒന്നുമല്ല, മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കമ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇല്ലാതാവുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് തുടങ്ങും. അയ്യോ, എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. കാരണം ഉള്ളവരുമായിട്ടായിരിക്കും നമ്മളിപ്പോഴും ഈ കമ്പാരിസൺ നടത്തുന്നത്. എന്നാൽ ഇല്ലാത്തവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കില്ലാത്ത പലതും നമ്മൾക്ക് ഉണ്ടാകാം, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല. നമ്മളെപ്പോഴും നമ്മൾക്ക് മുകളിലുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും, എന്നിട്ട് നമ്മൾ അതില്ല ഇതില്ല. ചിലപ്പോൾ അവരിൽ നമ്മൾ കാണാത്ത പലതും നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടാകും, നമ്മൾ അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ രണ്ട് പേർക്ക് ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് വീടുകളിൽ. ഒരാളുടെ വീട്ടിലെ പൂവ് രാവിലെ ആയിരിക്കും വിടരുന്നത്, നമ്മുടെ വീട്ടിലേത് വൈകുന്നേരമായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രാവിലെ അവിടെ പൂ വിരിയുന്നു, പക്ഷെ നമ്മൾക്ക് വിരിയുന്നില്ല. അവർക്ക് വൈകുന്നേരങ്ങളിൽ പൂ വിരിയുന്നില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ പൂ വിരിയുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും കമ്പയർ ചെയ്യുന്നത് അയ്യോ രാവിലെ അവിടെ പൂ വിരിയുന്നു, നമ്മൾക്കില്ലല്ലോ. കാരണം നമ്മൾക്കുള്ള പലതും നമ്മൾ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ മറന്നു പോകുന്നതാണ് യാഥാർത്ഥ്യം. കേട്ടുകൊണ്ടിരിക്കുക, ഇത് റേഡിയോ സുനോ.

ഏത് ദിവസമാണ് നമ്മൾക്കൊരു പെർഫെക്റ്റ് ഡേ എന്ന് പറയാനായിട്ട് പറ്റുന്നത്? റേഡിയോ സനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളൊരു പെർഫെക്റ്റ് ഡേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് പെർഫെക്റ്റ് ഡേ ആണെന്ന് പറയും. അതേസമയം നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര നല്ലൊരു ദിവസമായിരിക്കും, ഭയങ്കര സന്തോഷം കിട്ടിയൊരു ദിവസം. അതേസമയം ഓഫീസിൽ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളതൊരു പെർഫെക്റ്റ് ഡേ ആയിട്ട് പറയില്ല. നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മുടെ പ്രൊഫഷണൽ ലൈഫും രണ്ടും രണ്ടായി വെച്ചിട്ട് അതിൽ പേഴ്സണൽ ലൈഫ് അല്ല നമ്മളെടുത്ത് നോക്കുക, പ്രൊഫഷണൽ ലൈഫിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുന്നത്. നമ്മളത് രണ്ടും നോക്കണ്ടേ? നമ്മൾ ഒരു കാര്യത്തെ മാത്രം നോക്കിയിട്ട് എങ്ങനെയാണ് ഓവറോൾ നമ്മുടെ ലൈഫിനെ വിലയിരുത്തുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ടും നോക്കുക. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമാണ്, അല്ലാതെ പ്രൊഫഷണൽ ലൈഫ് മാത്രമൊന്നുമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ മാറ്റങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ അത് ഇഷ്ടപ്പെടാത്ത മാറ്റമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, എന്നിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഓരോ ദിവസവും പുതിയ തുടക്കങ്ങളാവട്ടെ, ഇന്നും പലതിൻ്റെയും തുടക്കങ്ങളാവട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 17 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ സവാരിയിലേക്ക്. എല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യലായൊരു സ്വാഗതം ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പൊന്നുപോലെ നോക്കുക, ഇങ്ങനൊരു ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വായിച്ചു നോക്കി കേട്ടോ, എന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന്. ജീവിതകാലം മുഴുവൻ ഓടിക്കാനായിട്ട് നിങ്ങൾക്കൊരൊറ്റ കാറേ ലഭിക്കൂ എന്ന് വിചാരിക്കുക. നിങ്ങളതിന് എത്രമാത്രം ശ്രദ്ധയോടുകൂടിയായിരിക്കും നോക്കുക എന്നൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ ആ വാഹനത്തെ സൂക്ഷിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും മനസ്സും, ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിലെല്ലാം തകരാറിലാകും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക ഇന്ന് തന്നെ എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളിതാ വളരെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരീരവും മനസ്സും നമ്മളുടെ ജീവിതത്തിൻ്റെ വാഹനമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഓരോ ദിവസങ്ങളും ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളുടെ ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾക്കായിട്ട് ഇനി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതയക്കാം, അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ നല്ല നല്ല ചിത്രങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതയക്കാം. അപ്പോൾ ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചോളൂ. 5000 00 917 എന്ന നമ്പറിലേക്ക്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒന്ന് സ്നേഹിക്കാം എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെയാണ് നമ്മൾ കേൾക്കുന്ന പാട്ട്. ഐ ലവ് മീ എന്ന മൂവിയിലെ പാട്ട്, കാർത്തിക്കും ശ്വേതയും പാടിയ പാട്ട് കേൾക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. വിജയൻ ആറ് സദ്യ എല്ലാ ദിവസവും ഈ ദിവസങ്ങളുടെ പ്രത്യേകതയുടെ ഒരു വലിയ ലിസ്റ്റ് എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഒരു വലിയ ലിസ്റ്റ് ആൾ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അരുണസ് ആണ് മോർണിംഗ് പറയുന്ന ഒരു നല്ല ഫോട്ടോ കൊള്ളാലോ, അടിപൊളി കേട്ടോ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ കൊള്ളാം. അടിപൊളി അടിപൊളി ഒരു നല്ല കയ്യടിയും കൂടെ ആൾക്ക് തന്നേക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്പെഷ്യലി തിരിച്ച് പറയുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഐനിക ഐഡിയൽ സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നും ജസ്റ്റ് ചേച്ചിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ച സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ജിസലും ജിയാനും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടീസൊക്കെ ഇങ്ങനെ ഹാജർ വയ്ക്കുന്ന ടൈമാണ്. ഇന്നും സ്കൂൾ ബസ് സ്റ്റോറീസിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ബട്ടർഫ്ലൈ വാലി, ഒരു സ്ഥലത്ത് ബട്ടർഫ്ലൈ വാലി അല്ലെങ്കിൽ ചിത്രശലഭങ്ങളുടെ താഴ്വരയുണ്ട്. അത് നമ്മളുടെ ഖത്തറിനടുത്തുള്ള ഒരു രാജ്യമാണ്. ഏത് രാജ്യത്താണ് ബട്ടർഫ്ലൈ വാലി ഉള്ളത്? ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ അത് സെർച്ച് ചെയ്ത് ഇങ്ങനെ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ വാലി എവിടെയാണ് എന്നുള്ളത് ഒന്ന് റൈറ്റ് ആൻസറായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ജസ്റ്റേജ് പറയുന്നു, ജസ്റ്റേജ് നാട്ടിൽ നിന്ന് വന്നു എന്ന് കേട്ടോ. അടിപൊളി. അപ്പം നാട്ടിലെ ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഇവിടേക്ക് എത്തി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. കൂടെ ഉത്തരങ്ങൾ അയച്ചിടാം കേട്ടോ. വേഗം തന്നെ സെർച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചിടാം. ഉത്തരങ്ങൾ വന്നു എന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, മെസ്സേജിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ജിസൽ ആൻഡ് ജിയാൻ എത്തിയിട്ടുണ്ട്. നൗഫിൽ ചോദിക്കുന്നത് മകൻ്റെ അച്ഛനിലെ ഒരു ഒരു ഒരു എക്സാം പാട്ട് തരാമോ. ആ ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് പരീക്ഷയും കൂടെയാണല്ലേ. ഓക്കെ, ഹായ്, ഒരു അടിപൊളി പാട്ട് തരാമോ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ മെഷാഫിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, മകൻ്റെ അച്ഛനല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ആജ കൈരളി എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ജീവിതമാണ്. ചിലപ്പോൾ നാം പരീക്ഷിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ നാം പിന്തള്ളപ്പെട്ടേക്കാം, ചിലപ്പോൾ നാം പരിഹസിക്കപ്പെട്ടേക്കാം. പക്ഷെ തോൽക്കരുത്, നാം തളരരുത്, വിജയിക്കണം. പരിഹസിക്കുന്നവരെ അവഗണിക്കണം. നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്നവരുടെ മുഖത്തെ നോക്കി പുഞ്ചിരിക്കുക എന്നത് വലിയൊരു സംഭവമാണ് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് എം ഇ എസ് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ആ 3 പേരുടെ പേര് ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുന്ന പേരുകളാണിത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഫൈസ, ഇസ, ഇൻഷ, പൈച്ചുമു, ഇച്ചുമു, ചിൻചാണി. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ ആൽഡ, അവരാണ് ജോയിൻ ചെയ്യുന്നത്. ആഡം, എയ്ഡൻ, ആൽഡ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു ഫോട്ടോ കേട്ടോ. ഇന്നും ഇവർ ക്യൂട്ട്നെസ് ആണ് മൊത്തത്തിൽ ഇവരുടെ ഫോട്ടോസിൽ എപ്പോഴും. അപ്പോൾ ഇന്ന് നല്ലൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് എല്ലാവർക്കും പറയുന്നത് കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ? അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പുറപ്പെട്ടു. SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ കൂട്ടുകാരുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സലീം മുഖ്തല അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. ദിൽഷാദ, നൂഹ് തയ്യിൽ MES ഇന്ത്യൻ സ്കൂൾ, ദുവ തയ്യിൽ സ്പ്രിംഗ്ഫീൽഡ് സ്കൂൾ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നെക്സ്റ്റ് ഇഫ്തിഹാറുദ്ദീൻ ആണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഓൾവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഷഹസ് ഷബീർ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറയുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ലിജിൻ എത്തിയിട്ടുണ്ട്. ലിജിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ ഇനി വന്നിരിക്കുന്ന പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ്. ഷംസിൻ്റെ മെസ്സേജ് ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ മെസ്സേജുകളുടെ ഒരു വരവ് എന്ന് പറയുന്നത്. ഓക്കെ, PTS എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മനോജൻ മോഹൻ, ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് ജോയിൻ ചെയ്യുന്നു. എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു അനിരുദ്ധിൻ്റെ മെസ്സേജ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരുമല്ല. പലരും നമ്മളെ മൈൻഡ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല. ചിലപ്പോൾ പണമുള്ളവരെ മാത്രം നോക്കി കൂട്ടുപിടിക്കുന്നവരുണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ടൈമിൽ ഉണ്ടാകില്ല. പക്ഷെ അതിനുശേഷം ചോദിക്കുന്നവർക്ക് വലിയ തുകകൾ കൊടുക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ കാണാറുണ്ട്. സ്നേഹിക്കാൻ പോലും പേടിയാകുന്ന അവസ്ഥയാണ്, ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാടിൻ്റെ ഒരു മെസ്സേജായിരുന്നു അത്. അനുകുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൻസർ കറക്റ്റാണ് കേട്ടോ. ഗൗരിയും ദക്ഷിതുമാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്. കൂടെ തന്നെ
ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ അല്ല, നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ റൈറ്റ് ആൻസറും അവർ എനിക്ക് അയച്ചിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് അഫ്താബ് പുത്തൂർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐസയും ഒമറും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ആദം ബിൻ അൻസഫ്, ഐഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ എം ഇ എസിൽ നിന്നും അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ അതായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ബട്ടർഫ്ലൈ വാലി എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് എയ്തൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എയ്തൻ. അക്ഷര അക്ഷജ് ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. കൂടെ തന്നെ അൻസൽ ഹബീബ്, ഗുഡ് മോർണിംഗ് അൻസലെ. അങ്കിത് അർപ്പിത്, റൈറ്റ് ആൻസർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുമൻ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സുമൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹർഷിക്കാൻ നന്ദിക്ക, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഐഷക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഐഷക്കുട്ടിയും ശ്രേയയും ഇൻഷയുണ്ട്, അവർ മൂന്ന് പേരുമാണ് എം എസിൽ നിന്ന് റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയ കുട്ടീസിന് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങാവുന്നതാണ്. ചോദ്യം ഇതാണ്, എവിടെയാണ് ബട്ടർഫ്ലൈ വാലി? ബട്ടർഫ്ലൈ വാലി, ചിത്രശലഭങ്ങളുടെ താഴ്വര എന്നൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ബട്ടർഫ്ലൈ വാലി എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് ആ ഇമേജസ് ഒക്കെ എടുത്ത് കണ്ടോളൂ കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഒരു ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ എവിടെയാണ് ബട്ടർഫ്ലൈ വാലി ഉള്ളത്, ആ ഒരു സ്ഥലമാണ് എവിടെയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. എയ്തൻ, എവ്ലിൻ, എസ്ഹാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവരയക്കുന്നുണ്ട്. അടിപൊളി. അവർക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. നിധി മോഹൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹിസാം മെഹ്റിൻ, റയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പിന്നെ റൈറ്റ് ആൻസർ ഹന്നാൻ ഇൻറ്റോ, ഹെയ്സ് നിൻറ്റോ ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസർ അവരും അയക്കുന്നു. അടിപൊളി. റിയാസ് കൂർഗ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അയ്യോ ആണോ, താങ്ക് യു, താങ്ക് യു റിയാസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം കേട്ടോ. സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗും എത്തിയിട്ടാണ്. നമ്മളിനി കേൾക്കുന്നത് മൈ സ്റ്റോറി എന്ന മൂവിയിൽ ഷാൻ റഹ്മാൻ പാടിയൊരു പാട്ടാണ്. ചോദ്യം എന്താണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ വാലി അതെവിടെയാണ്, ഏത് രാജ്യത്താണ് എന്നുള്ളത് ഒന്ന് പറയാമോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ബട്ടർഫ്ലൈ വാലി, ചിത്രശലഭങ്ങളുടെ താഴ്വാരം എന്നൊക്കെ പറയാൻ പറ്റും. അതെവിടെയാണ്, ഏത് രാജ്യത്താണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരങ്ങൾ അയച്ചോളൂ. 5000917 ലേക്ക്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടും.

മേപ്പടിയാൻ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും അടിപൊളി അടിപൊളി ഉത്തരങ്ങൾ അതാ വളരെ വളരെ പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. ജിയോയുടെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ജിയോ. അയന്തിന് മോർണിംഗ് എത്തിയിട്ടുണ്ട്, കൂടെ തന്നെ ജസ്റ്റ് ചിത്രമൊക്കെ കണ്ടുപിടിച്ച് അയച്ചിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യദർശ് ആണ്. റൈറ്റ് ആൻസർ സൂര്യദർശ് ദിനേശിന്റെ വക എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സലീം ജോയിൻ ചെയ്യുന്നുണ്ട്, ആളുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. ഇന്നെനിക്കൊന്ന് കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവർ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അൻസബിന്റെ അക്കൗണ്ടിൽ നിന്ന് വാദം ബിൻ അൻസബും ഐഷ മഖ്ദൂം അനീസ അഫ്സൽ ഐസ അഫ്സൽ എല്ലാവരും ദാ റൈറ്റ് ആൻസറൊക്കെ അയക്കുന്നുണ്ട്, അടിപൊളി കേട്ടോ. അവർ കറക്റ്റായിട്ട് തന്നെ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അക്ഷരയും അക്ഷജും ആണ്, കറക്റ്റാണ് അവരും അയക്കുന്നത്. കൂടെ തന്നെ മാനവ് മനോജും ജോയിൻ ചെയ്യുന്നുണ്ട് സ്കോളേഴ്സിൽ നിന്നാണ്. റൈറ്റ് ആൻസർ കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. വിവേക് ഹിയർ, ഹായ് വിവേക്, ഗുഡ് മോർണിംഗ്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. വിവേക് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത് അല്ലേ. ഓക്കെ, വിവേക്കിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ശ്രീഷൻ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ ആണ് ശ്രീഷ, കറക്റ്റാണ് കേട്ടോ. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെഞ്ചു ആണ്, ലെഞ്ചു ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിള്ളേരുടെയൊക്കെ ഗുഡ് മോർണിംഗ്, പിള്ളേരുടെയൊക്കെ പേരെല്ലാം ഇടിവെട്ട് പേരുകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് റിയാസിൻ്റെ മെസ്സേജ്. അതൊക്കെ നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞിട്ട് റിയാസ് നിയാസ് ഭയങ്കരമായിട്ടിരിക്കുന്നുണ്ട് കുട്ടീസിൻ്റെയൊക്കെ പേര് കേട്ടിട്ട് കേട്ടോ. ഓക്കെ, പ്രശാന്ത് ചോദിക്കുന്നു, സുഖമായിരിക്കുന്നു, സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രശാന്ത്. എന്താണ് പ്രശാന്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രദീപിൻ്റെ വക ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് പ്രദീപേ. നെക്സ്റ്റ് നൗറിനും നസ്റിനുമാണ് മെസ്സേജ് ചെയ്യുന്നത്, ഗുഡ് മോർണിംഗ്. എന്താണ് ചോദ്യം അല്ലേ, ഇതാരാണ് ചോദിക്കുന്നത്? ഹെലനാണോ ചോദിച്ചിരിക്കുന്നത്? അതെ, ഹെലനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബട്ടർഫ്ലൈ വാലി അതെവിടെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞാൽ മതി. ബട്ടർഫ്ലൈ വാലി അതെവിടെയാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അത് ഏത് രാജ്യത്താണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് അയച്ചു തന്നല്ലോ കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്, ഓ ഇന്ന് ലാസ്റ്റ് എക്സാം ആണല്ലേ, ഓക്കെ ഇന്ന് സയൻസ് ആണ്, പ്ലീസ് വിഷ് മീ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ഇതാരാണ് മിന്നൂസാണ് അയക്കുന്നത് കേട്ടോ. അപ്പം മിന്നൂസ് അടിപൊളിയായിട്ട് ലാസ്റ്റ് എക്സാമിൽ, അപ്പോൾ അതിൻ്റെ ഒരു എനർജിയിൽ പോയി എഴുതും കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാം എഴുതുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട്, ഏതൊക്കെ കൂട്ടുകാരുണ്ട്, അപ്പോൾ എല്ലാവരും ഇന്ന് അടിപൊളിയായിട്ട് പറ്റും. ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക എനർജി വരുമല്ലോ, അപ്പോൾ ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ ജിതു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും

ജുവൽ കുട്ടിയെ ടീച്ചറിന്റെ ഒക്കെ ഇന്നും ഒരു അടിപൊളി മോളുടെ ഒരു ഡ്രോയിങ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഇതും ദാ സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കവാറും എല്ലാം തന്നെ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഗുഡ് മോർണിംഗ് വിഷസ് ഫ്രം ജുവൽ മരിയ ഭവൻ സ്കൂളിലാണ് പഠിക്കുന്നത്. മോൾക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു. എബിൻ തോമസ്, ഗുഡ് മോർണിംഗ് എബിനെ. നെക്സ്റ്റ് പ്രശാന്ത് ഉത്തരം കണ്ടുപിടിച്ചു. റൈറ്റ് ആണ് കേട്ടോ പ്രശാന്ത്. ഓക്കെ, ആഷിക് ഭീമൻ, റൈറ്റ് ആൻസർ. ഇന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളല്ല കേട്ടോ, ഇന്ന് വലിയ ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. ഓക്കെ, കുട്ടികളുടെ ഉത്തരങ്ങളുണ്ട്. എന്നാലും നെക്സ്റ്റ് നമ്മുടെ മിന്നൂസ് എത്തിയിട്ടുണ്ട്. മിനൂസിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ് നിസമ്മോ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല മോർണിംഗ് കോട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസമ്മോ, ദ ഡേ ബിഗിൻ വിത്ത് ജോയ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ക്ലാരിറ്റി ഇൻ യുവർ മൈൻഡ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ട രണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും അരുണിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഷാജിത് പള്ളിക്കര ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സാജൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അതായത് അവന്തിക്ക കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത്. അവന്തിക്ക ഭവൻസിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് അവന്തിക്കും പറയുന്നു. നറ്റാഷ കുട്ടി ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് നറ്റാഷ. ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു നല്ല മോർണിംഗ് എന്നൊരു നല്ല ഫോട്ടോയും ഇവിടേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹെലൻ എത്തിയിട്ടുണ്ട്. ഹെലൻ റൈറ്റ് ആയിട്ട് തന്നെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഹെലനെ. കൂടെ തന്നെ അജീഷ് എത്തുന്നുണ്ട്. അജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും അർണവും അവന്യയാണ് രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് ഉത്തരം അയക്കുന്നുണ്ട്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇയാൻ ഇവ ഇസ രാജഗിരിയിൽ പഠിക്കുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫാരിസ്, ഇഷാന, ഐഷ, റേഷ്യൽ, ഡിയാൻ, ആര്യ ആൻഡ് അബി. ഓ അടിപൊളി, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. കൂടെ ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്ന. ഓക്കെ, ഇവരുടെ എല്ലാവരും തന്നെ ഫാരിസും ഇഷാനയും ഐഷയും റേച്ചലും ദിയാനും ആര്യയും അഭിയും എല്ലാവരും റൈറ്റ് ആൻസർ അയക്കുന്നു. നെക്സ്റ്റ് മൻസു ജോയിൻ ചെയ്യുന്നുണ്ട്. മൻസു റൈറ്റ് ആൻസറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായൊരു ചോദ്യം. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുപോകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ വാലി എവിടെയാണ്? ഈ ബട്ടർഫ്ലൈ വാലിയിലുള്ള ഒരു ബട്ടർഫ്ലൈയുടെ പേര് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഇന്ന് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ബട്ടർഫ്ലൈ വാലി എവിടെയാണ് ഇപ്പോൾ കേട്ട് തുടങ്ങുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഉത്തരങ്ങൾ അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക്. ഒരു പുതിയ പാട്ടിലേക്ക്, അതിരടി മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
7: Malabar Golden Diamonds Morning Safari.
8: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel like you're
13: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടുപോകുന്ന ടൈമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ലയക്കുട്ടി കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആള് മെസ്സേജ് അയക്കുന്നത്. എന്തായാലും വളരെ സ്പെഷ്യലായ ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. റിയാസ് പി ഹംസയുടെ അക്കൗണ്ടിലും ഹെയ്സ നസൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ വിസ്മയും വൈദേഹിയും എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഹൈക്കക്കുട്ടി റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ഇന്ന് ആർക്കും തെറ്റിയില്ല, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ആൻസറിലേക്ക് എത്തി. സൈറ ഡെറിക് ഭവൻസിൽ നിന്നാണ് റൈറ്റ് ആൻസർ. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ ഗുഡ് മോർണിംഗ് റേഡിയോ സെനോ, ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ ഫ്ലവറും ലിയോണും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ ബെർലിനിലാണ് പഠിക്കുന്നത്. ഐഡിയൽ നിന്ന് നമ്മുടെ ഇത്തൽ കുട്ടി ജോയിൻ ചെയ്യുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കാശി ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ് കാശിക്കും ഫാമിലിക്കും പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ശരീരത്തിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വലിയവരും മുതിർന്നവരൊക്കെ സെയിം റൂട്ടിലായിരുന്നു. എല്ലാവരും ഉത്തരം അയച്ചു കേട്ടോ, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അയക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ ഗ്രേറ്റ് വീക്ക് അഹെഡ് ആർദ്രയും അഞ്ജുവും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. ആർദ്രയ്ക്കും അഞ്ജുവിനും ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു. മുജീബ് ഖത്തർ ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് തിരിച്ച് മുജീബിനെ വിഷ് ചെയ്തുകൊണ്ട്. നമ്മളുടെ റൈറ്റ് ആൻസർ വളരെ സിമ്പിളായിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ബട്ടർഫ്ലൈ വാലി ഉള്ളത് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തുർക്കിയിലായിരുന്നു, ടർക്കിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ വാലിയുടെ പേര് കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ, കുറച്ച് വ്യത്യസ്തമായിട്ടൊരു പേരാണ്. കെലൈ ബെക്ലർ വാഡിസി എന്നാണ് ഈ ഒരു ബട്ടർഫ്ലൈ വാലിയുടെ പേര് എന്ന് പറയുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു പേരാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്വപ്നലോകം എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. കെലൈ ബെക്ലർ വാഡിസി എന്നാണ് ആ ഒരു ഒരു ഒരു ഒരു എന്താ പറയുക വാലിയുടെ പേര് എന്ന് പറയുന്നത്. അവിടെ അത് മാത്രമല്ല കേട്ടോ, അവിടെ അപൂർവ ഇനങ്ങളായിട്ടുള്ള ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാനിങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ബട്ടർഫ്ലൈയുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് എത്താം കേട്ടോ. ഇപ്പം ഞാനിന്ന് ഈ ഒരു താഴ്വരനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വിഷ്ണു രമ്യ ജോയിൻ ചെയ്തു, വെരി വെരി ഗുഡ് മോർണിംഗ്. ടിസ്വിനും ടിസയും ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ട്. May 17 വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അങ്ങനെ ചെറിയ ചെറിയ വിഷസും വലിയ വലിയ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ ഒരു പുതിയ ട്രാക്കിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
1: Hi, I'm Job Kurian. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: You're listening to Morning Safari. Morning Safari. Only on Radio.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. മെയ് 17 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. കുറച്ചുപേരുടെ മെസ്സേജസിലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. അഭിജാൻ എക്സൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്, ആ ഒരു ഫാമിലിക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ അനൂപ് ഷെറിയാനാണ് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ യെസ്റ്റർഡേ. ഓ ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ലിസണറാണ് അനൂപ് ഷെറിയാൻ. അനൂപിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഒരു പാട്ട് കൂടി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിക്കുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ പാട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പം ബ്ലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ അനൂപ് ഷെറിയാനെ വിഷ് ചെയ്യുന്നു.

ബ്ലീറ്റഡ് വിഷസ് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് അനൂപ് ശരിയാണ് വിഷ് ചെയ്യുന്നു. സാമുൽ സാബു ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ദീപയുടെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, സൺഡേ ആണ് ആരും കരയണ്ട, 5 ഡേയ്സിൽ വീക്കെൻഡ് ഇനിയും വരും, അപ്പൊ എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ദീപ ആൻഡ് ഹെനിയാണ് ജോയിൻ ചെയ്യുന്നത്, വെരി ഗുഡ് മോർണിംഗ്. വിജീഷ് ടീച്ചറിന്റെ ഇന്നലെ 16-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഫാദറിന്റെയും മദറിന്റെയും, അവർക്കൊരു വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്വാസ്തിക്ക ആൻഡ് രാംദേവ് ആണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ബിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വിഷസ് നമ്മളും ഇത് അറിയിക്കുന്നു കേട്ടോ. കൂടെ തന്നെ ഫിദ അൻസാരി എത്തിയിട്ടുണ്ട്, ഹായ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് മുബീന ബി എന്ന് വിളിക്കുക, ആളുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയനെ. ഓ തീർച്ചയായിട്ടും, ഫിദ അൻസാരി ആണ് ഈ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുബീനയ്ക്കും വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ബിജു ക്ലീറ്റേഴ്സ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ദിവസം നേരുന്നു. റഷീദ് ചിക്കയാണ്, വെരി ഗുഡ് മോർണിംഗ് റഷീദ്. സുനീഷ് കുമാർ ജോയിൻ ചെയ്യുന്നുണ്ട്, സുനീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അഷ്കർ പി ഹംസ ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. ചന്ദ്രൻ ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് ചന്ദ്രൻ ആൻഡ് മുഹമ്മദ്, രണ്ടുപേരുണ്ട് കേട്ടോ. രണ്ടുപേർക്കും നല്ലൊരു ഡേയുടെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നൊരു പി ഒ ബോക്സിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലപ്പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അതുപോലുള്ള മറ്റേതെങ്കിലും പേരുകളുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് അന്വേഷിക്കാം. ഇത് ആലപ്പുഴയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടൊക്കെ ഓർമ്മ വരും, ശാന്തിപുട്ട സിനിമയിലെ പാട്ട് ഓർമ്മ വരും. എനിക്ക് ആ പാട്ടിൽ പറയുന്നത് ശരിക്കും ഇങ്ങനൊരു സ്ഥലമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തിന് സമീപമുള്ള ഒരു തീരദേശ ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിന്റെ പേര് ഓമനപ്പുഴ എന്നാണ് കേട്ടോ. നമ്മുടെ പാട്ടിലില്ലേ ഓമനപ്പുഴ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ നമ്മുടെ ചാന്തുവീട്ടിലെ, അപ്പൊ ആ ഒരു പാട്ടിൽ വരുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ ഓമനപ്പുഴ, ശരിക്കും അങ്ങനൊരു സ്ഥലമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തിന് സമീപമുള്ള ഒരു തീരദേശ ഗ്രാമമാണ് ഓമനപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഏതെങ്കിലും, കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇതുപോലുള്ള പേരുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു സ്ഥലവിശേഷങ്ങൾ കൂടി ഒന്ന് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിഹയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ദിഹയ്ക്കും ഫാമിലിക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേൾക്കാൻ പോകുന്ന പാട്ട് തട്ടത്തിൻ മറയത്ത് മൂവിയിലെ പാട്ടാണ്. മോർണിംഗ് സവാരിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്, സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: Joyalukkas, world's favorite jeweler.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
8: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: ഞാൻ ലാൽജോസ്, റേഡിയോ 91.7 കേട്ടു കേട്ട് കൂട്ടുകൂടാം.

സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസാ നിങ്ങളുടെ കൂടെയുണ്ട്. സുരേഷിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അമീൻ. കൂട്ടുപുഴ എന്നൊരു സ്ഥലമുണ്ട്, കണ്ണൂർ ഭാഗത്താണ് ആ സ്ഥലം എന്ന് പറഞ്ഞിട്ട് റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ജിനേഷ് ബാബു പുഞ്ചിരി എന്ന് പറയുന്നുണ്ട്, എനിക്കൊന്ന് സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള പേരാണെന്ന് കരുതുന്നു. കൂടെ തന്നെ ദിലീപ് മോഹൻ ഒരു വലിയ ഒരു കുറിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ആർ ജെ എന്നത് ഒരു 2 അക്ഷരങ്ങളുടെ പേര് മാത്രമല്ല, ആയിരക്കണക്കിന് ശ്രോതാക്കളുടെ സന്തോഷത്തിനായി സ്വന്തം സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി ഓരോ ദിവസവും ചിരിച്ച മുഖത്തോടെ മൈക്കിന് മുന്നിൽ നിൽക്കുന്ന വലിയ മനസ്സുകളുടെ പേരാണ് ആർ ജെ എന്ന് പറഞ്ഞിട്ട് ആളൊരു വലിയ കുറിപ്പ് നമുക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ ആർ ജെസിൻ്റെയും പേരൊക്കെ വെച്ചിട്ട് എല്ലാ ആർ ജെസിനും ഹൃദയം നിറഞ്ഞ സ്നേഹവും ആദരവും നേരുന്നു. നിങ്ങളുടെ ശബ്ദവും സന്തോഷവും എന്നും ഇങ്ങനെ ആയിരങ്ങളിലെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ, നല്ലൊരു ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് മോഹൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഋജേഷ് പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ചക്രക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കണ്ണൂർ ഭാഗത്ത് എന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും അത് മെൻഷൻ ചെയ്ത് പോയതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ കേട്ടോ. അജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇന്ന് മാച്ച് ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തകർപ്പനായിട്ട് നമ്മളുടെ ബാംഗ്ലൂർ ടീം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അജി. ഓക്കെ, അപ്പോൾ എന്തായാലും തകർക്കട്ടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കണ്ണൂർ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. ഞാൻ കുറച്ച് മുമ്പ് വായിച്ചൊരു ആർട്ടിക്കിളാണ് കേട്ടോ, ഈ ആർട്ടിക്കിളിൻ്റെ പകുതി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഞാനങ്ങനെ വായിച്ചു നോക്കി പോകുമായിരുന്നു. അതിൻ്റെ ഹെഡ്ലൈൻ കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്ന് വായിക്കാൻ തോന്നും, പക്ഷേ ചോദ്യത്തിലേക്ക് വരുമ്പം കുറച്ച് കടുപ്പമായി മാറുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഏതായാലും ഈയൊരു ഞാൻ വായിച്ച് എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചൊരു ഒരു വരി എന്ന് പറയുന്നത് ഇതായിരുന്നു, EMI ഇല്ലാത്തൊരു മാസം. ആരാണെങ്കിലും വായിച്ചു പോകും അല്ലേ. EMI ഇല്ലാത്തൊരു മാസം എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നമാണ്, ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ലൈഫിലുണ്ടാവുക, EMI ഇല്ലാതെ ഒരു മാസം അങ്ങോട്ട് കടന്നു പോകുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു ചിലപ്പോൾ ചിലരുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും, എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഈസി മണി അല്ലെങ്കിൽ പാസീവ് ഇൻകം തേടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒക്കെ നമ്മളൊക്കെ കേൾക്കാറുണ്ട് എപ്പോഴും പാസീവ് ഇൻകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് എപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും അടിയന്മാരല്ല കേട്ടോ. അവർ ജീവിതത്തിൽ നിന്ന് ഒന്ന് ശ്വാസം വിടാൻ ആഗ്രഹിക്കുന്നവരാണ്, അതായത് EMI ഇല്ലാത്തൊരു മാസം, ടെൻഷൻ ഇല്ലാത്തൊരു രാത്രിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻസ്റ്റൻ്റ് ആണെന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത് എന്നും ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ശരിക്കും 2 മിനിറ്റ് എന്ന് പാക്കറ്റിൽ എഴുതിയാലും വീട്ടിൽ ശരിക്കും 5 മിനിറ്റ് എടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും. അപ്പോൾ എന്തായാലും ഇതിനെ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും നമ്മൾ ചാടിക്കയറാതിരിക്കുക എന്നുള്ളതൊരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ യൂട്യൂബിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രമാത്രം വീഡിയോസ് ആയിരിക്കും നമുക്ക് വരിക, ഇതുപോലെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് അല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചോദ്യം കുറച്ച് കടുപ്പായോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ മറുപടികൾ അയക്കാട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടികൾ നൽകാം. അല്ല, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കാട്ടോ. 444-99 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500-00-917 എന്ന നമ്പറിലേക്ക് കുറച്ച് പേർക്കുള്ള ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ബിനുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മൈ ഡോട്ടർ ഗോട്ട് 99.4 in CBSE. ഓ അടിപൊളി അടിപൊളി. ശ്രുതി ലക്ഷ്മി AP ആണ് കേട്ടോ, ടോപ്പറാണ് ആള്. അപ്പോൾ ശ്രുതി ലക്ഷ്മിക്ക് നമ്മളുടെ ഒരു വലിയ അഭിനന്ദനങ്ങൾ, വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. 99.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ. ശ്രുതിലക്ഷ്മി, ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി പറയുന്നു കേട്ടോ. മണി മെഷുകളുടെ മെസ്സേജ് ഉണ്ട്. ആദിലിൻ്റെ മെസ്സേജ് എങ്ങനെയാണ്, മൈ സൺ ജാസിം ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ്. ഓക്കെ, ഇപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജാസിമിന് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ ദാ വിഷ് ചെയ്യുന്നു കേട്ടോ. സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാ വരുന്നു ഒരു ബർത്ത്ഡേ വിഷ്.

അപ്പോ ഹാപ്പി ബർത്ത്ഡേ തകർക്ക്, അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മുടെ ഈ ലോകത്ത് ഈ സമയത്ത് ഈ ഒരു കാലത്തില് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? എല്ലാ ഓപ്പർച്യൂണിറ്റിയിലേക്കും എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ തേടി പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ വളരെ വൈസായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി ഈ സമയത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജോബ് കുര്യന്റെ ഒരു കവർ വേർഷനാണ് കേട്ടോ, രാസാത്തി എന്ന് പറയുന്ന സോങ്ങിൻ്റെ കവർ വേർഷൻ ജോബ് കുര്യൻ ചെയ്തൊരു ഒരു ഒരു ഭാഗമാണ് നമ്മൾ ഇത് കേൾക്കാനായിട്ട് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു കവർ വേർഷനാണ് രാസാത്തി സോങ്ങിൻ്റെ കേട്ടോ. ആ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് തുടങ്ങിയിട്ടുള്ളത് മോർണിംഗ് സവാരിയിൽ. വളരെ എന്താ പറയുക, ആ ഒരു ഇതിനൊരു ജേണി പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണിത് ജോബ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മോർണിംഗ് സവാരിയിൽ. കേട്ട് കേട്ട് നമ്മൾ അങ്ങനെ കൂട്ടുകൂടുകയാണ്. അപ്പോൾ ഈ ഒരു ഗംഭീരമായിട്ടുള്ളൊരു വേർഷൻ കൂടി നമുക്ക് കേൾക്കാം, രാസാത്തി വേർഷൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

അഗതൻ മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം കുറച്ച് കടുപ്പമുള്ളതായി പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഏതായാലും എനിക്ക് മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈ കാലങ്ങളിൽ നമ്മൾ എത്രമാത്രം ഏത് രീതിയിലാണത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ യൂട്യൂബ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് ചെയ്യൂ ഇത് ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് തംബ്നെയിൽസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് അത് വീഡിയോസൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ നമുക്കത് നമ്മളെ ഭയങ്കരമായിട്ട് ചിലതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ്, യഥാർത്ഥത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയായിരിക്കണം, എല്ലാ ഓപ്പർച്യൂണിറ്റിയിലേക്കും നമ്മൾ ചാടിക്കയറി അല്ലെങ്കിൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയുടെയും പുറകെ നമ്മൾ പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടിയായിരുന്നു ചോദിച്ചു വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, വലിയ വലിയ ചിലപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാൾ നമ്മളെ കൊടുക്കുന്ന ചിലപ്പോൾ ചെറിയ ചെറിയ ചിലവുകൾ, നമ്മളറിയാതെ ചിലപ്പം പോകുന്ന കുഞ്ഞു കുഞ്ഞു ചിലവുകളുണ്ടായിരിക്കാം. അത് ചിലപ്പം ചില സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പോക്കറ്റിനെ ചെറിയ രീതിയിൽ ഒരുപക്ഷെ കാലിയാക്കുന്നുണ്ടാകും. നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒരു ചെറിയ കാര്യം വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് 2, 4, 5 കവറൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് തോറ്റു പോകുന്നത് എവിടെയായിരിക്കും, അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് ഒന്ന് ചോദിച്ചു വരികയാണ്. ഷിഹാബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുടെ ഒരു ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഷിഹാബ് പറയുന്ന കാര്യം തന്നെയാണ്. പ്രൈമറി തിങ് എന്ന് പറയുന്നത് അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുക. തീർച്ചയായിട്ടും അത് പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ അത് തന്നെയാണ് ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നമ്മളൊന്ന് പിടിക്കുക എന്ന് ചിലർക്കത് ഭയങ്കര കാര്യമായിട്ട് നല്ലതായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി അനാവശ്യമായിട്ടുള്ള ചിലവുകളിലേക്ക് പോകാതെ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. നേരെ തിരിച്ച് അനാവശ്യമായ ചിലവുകൾ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ വന്നു പോകുന്ന ആളുകൾ, അത് ഓരോ വ്യക്തി അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷിഹാബ് ആ ഒരു പോയിന്റ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റോഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ എന്നാണ് റോഷൻ പറയുന്നത് കേട്ടോ. There is 3 things എന്നാണ് പറയുന്നത്. ഒന്ന് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് ലൈഫിലെ എമർജൻസി ഫണ്ടിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്. ആ പേര് പോലെ തന്നെയാണ് അതിലെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം, സം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ, അങ്ങനെ റോഷൻ അത്തരം കാര്യങ്ങളെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആൾ പറയുന്ന ഒരു കാര്യം, ആൻഡ് ഓൾസോ ഇഫ് യു ആർ കേപ്പബിൾ യു യൂസ് ക്രെഡിറ്റ് കാർഡ്, യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ് ടൂൾ ടു ട്രാക്ക് യുവർ മന്ത്ലി എക്സ്പെൻസസ് ആൻഡ് ലോട്ട്സ് മോർ ബെനിഫിറ്റ്സ് എന്നുകൂടി ആളുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ റോഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടാണ് ആളത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യഥാർത്ഥത്തിലുള്ളൊരു ഈ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം. ചെറിയ ചെറിയ ചിലവുകൾ നമ്മളെ കൊടുക്കാറുണ്ടോ? ഇപ്പം അത് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ചില സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് സബ്സ്ക്രിപ്ഷൻസിന് നമ്മൾ ചിലപ്പം കാശ് കൊടുക്കുന്നുണ്ടാവും. നമ്മളത് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ ഒരു സൈഡിൽ കൂടി നമ്മളറിയാതെ ചിലപ്പം ആ ഒരു കാശ് പോകുന്നുണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി നമുക്ക് ഒരു ശ്രദ്ധ കൊടുക്കാമെന്ന് ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫിനാൻഷ്യൽ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിന്ന ചിന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9179 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്, 444-44917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഓക്കെ, അടിപൊളി. വൈഫിൻ്റെ പേര് ദിയ എന്നാണ്, ഖത്തറിൽ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഒരു വിഷസ് കൂടി അറിയിക്കണം. തീർച്ചയായിട്ടും കെ എം അഷ്റഫ് അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ചെന്നൈ ബീറ്റ്സ്. ചെന്നൈ ബീറ്റ്സ് തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കൊള്ളണ്ട്.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
4: ഞാൻ രാജ് കലേഷ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Cinema. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം.
2: നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
1: Radio Suno.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാം. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച 35th അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇത്തവണയും മലയാളത്തിന്റെ സാന്നിധ്യമായി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോട് അനുബന്ധിച്ച് May 18 തിങ്കളാഴ്ച ഖത്തറിലെ വിവിധ മ്യൂസിയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൌജന്യമായി പ്രവേശിക്കാം. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങിയ മ്യൂസിയങ്ങളിലാണ് സൌജന്യ പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾ, യുവാക്കൾ തുടങ്ങി കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്നുള്ള വിനോദ വിജ്ഞാന പരിപാടികൾ ഇതോടനുബന്ധിച്ച് ഇവിടങ്ങളിൽ നടക്കും. അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വൈവിധ്യമാർന്ന പുസ്തക ശേഖരവുമായി യുവത ബുക്ക് ഹൌസും പങ്കെടുക്കുന്നു. സ്റ്റോൾ നമ്പർ H5 15 പുസ്തക ശേഖരം ഒരുക്കിയിരിക്കുന്നത്. പ്രവാസികൾക്കായി വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിയിൽ ചേരാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. IPL ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
7: Morning Safari.
8: Malabar Golden Diamonds Morning Safari,
9: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: രണ്ട് പാട്ടുകളുടെ ഒരു മിക്സ് ആയിരുന്നു നമ്മൾ ഇപ്പൊ കേട്ടത് കേട്ടോ. പൂക്കൽ പൂക്കും തേരിറങ്ങും മുകളിലെ അരവിന്ദ് വേണുഗോപാലിന്റെ ആ ഒരു കവർ വേർഷൻ ആയിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയം 17 ആണ്. അപ്പൊ ഈ ദിവസത്തിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാര്യം, വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് അത്ര ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ? നമ്മൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണാറുണ്ട്, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള പല പല വീഡിയോസും കാണാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വെൽത്ത് ക്രിയേഷൻ അത്ര പെട്ടെന്ന് സംഭവിക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. പലരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഒരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട്.
1: എന്റെ പേര് ബഷീർ. ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നോട് ചെറിയൊരു ബേജാറുണ്ട്.
0: അതൊന്നും കുഴപ്പമില്ല, പറഞ്ഞോളൂ.
1: ഞാൻ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്നുള്ള ബുക്ക് നന്നായിട്ട് കേൾക്കാറുണ്ട്.
0: നന്നായിട്ട് വായിച്ചിട്ടുള്ള ആളാണ്.
1: ഭയങ്കരമായിട്ടൊരു മാറ്റമുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല അച്ചടക്കം ഉണ്ട്. ഇപ്പൊ നാട്ടില് വണ്ടി എടുത്തിട്ട് വെറുതെ EMI അടച്ചായിരുന്നു, പല പ്രശ്നങ്ങളായിരുന്നു. അതിനെപ്പറ്റി ഒരു ധാരണ വന്നു. ധാരണ പറഞ്ഞാൽ ഇപ്പൊ അനാവശ്യ ചെലവാകട്ടെ, വേണ്ടാണ്ട് നമ്മള് വണ്ടി എടുത്തിട്ട്, നമ്മളിപ്പോ ഖത്തറിലാ വന്നു, വേണ്ടാണ്ട് പുതിയ വണ്ടി എടുക്കുക, അതിന് EMI അടക്കുക, ഒരു കാര്യമില്ല, അതായത് പല പ്രശ്നങ്ങളും. കൂടുതലായിട്ട് കേട്ടോണ്ടിപ്പോ നമുക്ക് നല്ലൊരു
0: ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ ബുക്കാണ് മാറ്റം വരുത്തിയത് ലൈഫില്. സജസ്റ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ. അദ്ദേഹം പറഞ്ഞത് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എനിക്കിന്ന് പല ആളുകളും ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ പുസ്തകങ്ങൾ കേൾക്കുന്ന ഒരു ഒരു ശീലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ആ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് കേട്ട ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു ആളുടെ ഒരു അനുഭവത്തിൽ നിന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയനും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. രാഞ്ജന മൂവിയിലെ ഒരു പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ബാക്കി അപ്ഡേറ്റ്സിലേക്കും ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല പാട്ട് കൂടി നമ്മൾ ഇതാ കേട്ട് ആസ്വദിക്കുന്നു. സുനോ ബോളിവുഡ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
5: Hey, this is Namita Pramod.
6: You're listening to
5: Radio Suno 91.7. Ketu Kutu Kuda.
6: You're listening to
7: Morning Sabah.
6: Morning Sabah.
0: Only on Radio Suno.

மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ്. റേഡിയോ സുനു 91.7 എഫ് എം മോർണിംഗ് സവാരിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് ഇന്നത്തെ ചോദ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിലവർക്ക് മനസ്സിലാവും,
2: ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല
1: എന്ന് പറഞ്ഞ പോലെയാണ്.
2: എനിക്ക് തോന്നുന്നത് ചിലവർ ശരിയാവാത്തവരുണ്ടായിരിക്കും
1: കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ കുറച്ചു പേർക്ക്

0: ശരിയായിട്ടും ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ വായിച്ചൊരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. എന്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ പെട്ടെന്നൊരു കൗതുകം തോന്നി വായിച്ചു പോയതാണ്. അതായത് ഇ എം ഐ അടയ്ക്കാത്ത ഒരു മാസം പലരുടെയും ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു സ്വപ്നമായിരിക്കാം അങ്ങനെ ഒരു ഒരു മാസം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ, ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ പാസീവ് ഇൻകത്തിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ കുറെ കാര്യങ്ങൾ കാണും. പക്ഷേ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് അത്ര ഇൻസ്റ്റന്റ് അല്ല. കുറച്ച് കഷ്ടപ്പെട്ടാലേ അതിലേക്ക്
1: സമയമെടുക്കും,
0: ക്ഷമ വേണം എന്ന് പറയുന്ന പോലെ തന്നെ.
1: എനിക്ക് തോന്നുന്നു നിസ് ഇല്ലാത്തൊരു ദിവസം ഇതേപോലത്തെ സമാനമായ ഒരു സബ്ജക്ട് നമ്മൾ സംസാരിച്ചിരുന്നു, ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ടൈം പ്ലാനുകളെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും എല്ലാം ഒരുപാട് സംസാരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാല് എവിടെയാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് ചോദിച്ചാല് നമ്മൾ ഇതിനു മുമ്പും പല പ്രാവശ്യം
0: പറഞ്ഞിട്ടുണ്ട്.
1: അതായത് ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, ഇതിന് പണം മുടക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ്. ഇത് എവിടെയൊക്കെയാണോ നമ്മൾ പറയില്ലേ, എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം അവിടെയായിരിക്കും നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ ചെലവാക്കേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായ സ്ഥലത്താണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാൻ അതിൽ ഇതിപ്പോൾ എത്രത്തോളം ആളുകളെ കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരുപാട് ബിസിനസ്സുകാരുടെ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആളാണ്, അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന ആളാണ്. നമുക്കൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ അറിയാവുന്ന ഒരുപാട് പേരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അവിടെ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന
0: സ്ട്രാറ്റജിസ്റ്റ്
1: ആണ്. ബാങ്കിങ് മേഖലയിലെ ഒരു പുലിയാണ് പുള്ളി. ട്രിവാൻഡ്രംകാരനാണ് പുള്ളി. ഇതുവരെ വീട് വാങ്ങിച്ചിട്ടില്ല.
0: ഇല്ല, ഓക്കെ.
1: വീട് വാങ്ങിച്ച
0: കുറെ ആളുകൾ ആ ഒരു റൂട്ടിൽ പോകുന്ന കുറച്ച്.
1: അവസാനം പുള്ളിയുടെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ബഹളം കൂട്ടിയപ്പോ അദ്ദേഹം ഒരു വീട് വാങ്ങിച്ചു.
0: ഓക്കെ.
1: ഒരു മുറി മാത്രമുള്ള ഒരു കിച്ചണും കുഞ്ഞു വീട്. അത് അച്ഛനും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ കയ്യില് എത്രത്തോളം എമൗണ്ട് ഉണ്ട്, അദ്ദേഹം എത്രത്തോളം
0: സ്പെൻഡ്
1: ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോഴും ഫ്ലാറ്റിൽ
0: താമസിക്കുന്നു.
1: ചെറിയൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു.
0: ഓക്കെ. അങ്ങനെ
1: ഭയങ്കര ബുദ്ധിമുട്ടുള്ള,
0: പക്ഷേ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഫിസിക്കലായിട്ട് ചിന്തിക്കുമ്പോ അയ്യോ വീടില്ലേ, അയ്യോ, അങ്ങനെ ഒരു ഒരു ചിന്തയുള്ള ആളുകളാണ്.
1: വീടില്ലാന്ന് മാത്രമല്ല, അടുത്ത വീടിനേക്കാൾ വലിയ
0: വലിയ വീട് ഇല്ലല്ലോ എന്നുള്ള സങ്കടമുള്ള ആൾക്കാരാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനെ കണക്റ്റഡ് ആണ്. അപ്പം എന്തായാലും യഥാർത്ഥത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് നമ്മളുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്റർനാഷണൽ മ്യൂസിയം ഡേയുടെ അനുബന്ധിച്ചിട്ട് നാളെ ഒരുപാട് മ്യൂസിയങ്ങളിൽ നമുക്ക് സൗജന്യമായിട്ട് എത്തി കാഴ്ചകൾ കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ.
1: ഓക്കെ. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. മെയ് 17 ഞായറാഴ്ച ദിവസം ഇത് മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Morning Safari.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop.

0: ക്രോയിങ് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. റേഡിയോ സിനോ 97.7 FM മോർണിംഗ് സവാരിയാണ്
1: കേട്ടോണ്ടിരിക്കുന്നത്.
0: നമ്മുടെ അബ്ദുൽ ജബ്ബാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്.
1: ഓക്കെ,
0: ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്.
1: ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ് അബ്ദുൽ ജബ്ബാർ.
0: ഓക്കെ,
1: അപ്പൊ അദ്ദേഹത്തിന് വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്.

0: ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ മ്യൂസിയം ഡേ വരുവാണ് മെയ് 18-ാം തീയതി. അതിനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ മ്യൂസിയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയം ഉണ്ട്, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് ഉണ്ട്, 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മത്താഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങി മ്യൂസിയങ്ങളിലാണ് നമുക്ക് സൗജന്യമായിട്ട് എത്താനായിട്ട് സാധിക്കുക. അത് മാത്രമല്ല കേട്ടോ, കുട്ടികൾ യുവാക്കൾ തുടങ്ങി കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്നുള്ള വിനോദ വിജ്ഞാന പരിപാടികൾ ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് qm.org.qa വെബ്സൈറ്റിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ പരിപാടികളുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു മ്യൂസിയം ഡേ കൂടെ വരുന്നു.
0: അതെ,
1: നമ്മളെ സംബന്ധിച്ച് ഖത്തറിനെ സംബന്ധിച്ച് മ്യൂസിയങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. അപ്പോ ആ ദിവസം ഏറ്റവും ഭംഗിയായിട്ട്
0: സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്.

0: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് പക്രു.
3: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
3: You are listening to Radio Suno 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream, dream bigger.
4: And
5: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സമയം 9 കഴിഞ്ഞ് 2 ആകുമ്പോൾ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. May 17 ഞായറാഴ്ച ദിവസമാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരുടെയും കണ്ണിൽ ഭയങ്കര ക്ഷീണം.
7: എന്താണെന്നറിയില്ല,
6: എല്ലാവരും
7: സ്ട്രോങ് ആണ്, വളരെ ശരിയാണ്,
6: 6 മുതൽ സ്ട്രോങ് ആണ്, അതിൽ സംശയമില്ല. ബാക്കി എല്ലാവരും സിനിമയ്ക്കൊക്കെ പോയി, എല്ലാവരും ഇങ്ങനെ
7: അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് IPL വിശേഷങ്ങളിലേക്ക് കൂടെ ഒന്ന് ഒടിച്ചു പോയിട്ട് വരേണ്ട സമയമാണ്. നേരെ നമ്മൾ പോവാണ് മത്സരങ്ങളുടെ വിശേഷങ്ങൾ.
6: പ്ലേ ഓഫ് സാധ്യത
7: എങ്ങനെയാണ് ചെന്നൈയുടെ സാധ്യതകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്ലേ ഓഫ് സാധ്യതകളിൽ കുറച്ച് സങ്കടങ്ങൾ അവർക്കുണ്ടെന്നുള്ളതാണ് അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്നത്.
6: തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ മാച്ചിന്റെ ഇത് പറയുകയാണെങ്കിൽ, പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമായ മത്സരത്തില് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയ്ക്ക് കരുത്തായിട്ട് നമ്മുടെ ഫിൻ അലൻറ്റ്, അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ആയിരുന്നു കരുത്തായി മാറിയത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തായാലും ഗുജറാത്തിനെ 29 തോൽപ്പിച്ചിട്ടാണ് കൊൽക്കത്ത നേരിയൊരു പ്രതീക്ഷ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
7: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മാച്ച് ഡേ ആണ് കേട്ടോ. ഇന്ന് ബാംഗ്ലൂരിന് മത്സരമുള്ള ദിവസമാണ്. ഇന്ന് ബാംഗ്ലൂർ പഞ്ചാബ് മാച്ച് ആയിരിക്കും നമ്മൾ കാണാൻ. 2 കേട്ടോ. ഇന്ന് ബാംഗ്ലൂർ പഞ്ചാബും ഉണ്ട്, ഡൽഹി രാജസ്ഥാൻ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു, രാജസ്ഥാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ അയ്യോ, എന്തൊരു രാജസ്ഥാൻ ഫാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് 2 ബാംഗ്ലൂർ പഞ്ചാബാണ് ആദ്യ മാച്ച്, അതിനുശേഷം ഡൽഹി രാജസ്ഥാൻ മത്സരമായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
6: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ IPL പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ
7: RCB മുമ്പിലുണ്ട്,
6: ഗുജറാത്ത് തൊട്ട് പുറകിലുണ്ട്, അതിനുശേഷം ഹൈദരാബാദ് ഉണ്ട്, പിന്നീട് പഞ്ചാബ് ഉണ്ട്, 5 രാജസ്ഥാനും.
7: 5
6: അടിവാരത്ത് ആരൊക്കെയാണ്?
7: മുംബൈയും ലക്നൌവും അല്ലെ, മാറ്റങ്ങൾ വന്നിട്ടില്ല.
6: അടിവാരത്ത് മുംബൈ
7: ലക്നൌ നിൽക്കുന്നുണ്ട്. ഏതായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി
6: സൂപ്പർ ശരണ്യയിലെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നു.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ ദിനേശ അതിമോഹമാണ്. അതിമോഹം
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalkunna complete transparency.
8: Hi, this is Rahman.
9: Oru maturakina vin lehari.
10: You are listening to
11: Radio Suno 91.7 FM. Kettu kettu.

0: ഉടയോൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കാണ്. നമ്മളോട് എല്ലായ്പ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചായ കുടിച്ചായിരുന്നോ,
1: ചായ കുടിക്കാൻ പോയിട്ട് വന്നാലോ,
0: ചായ കുടിക്കാൻ പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ചോദിക്കുക എന്ന് പറയുന്നതും അത് കേൾക്കുക എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യ.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
0: ഓക്കെ, നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് പോയാൽ. ഇപ്പൊ നമുക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും ഒരു കട്ടൻ ചായയുടെ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങ് ഇപ്പുറം, അല്ലെങ്കിൽ ഇനി ഇപ്പൊ എന്ത് വഴക്കുണ്ടെന്ന് കരുതുക. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഭയങ്കര വഴക്കുണ്ടെന്ന് അറിയുക, അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, ആ വഴക്കുണ്ടെങ്കിൽ കൂടിയിട്ടും ആ ഫ്രണ്ടിനോട് ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ചായയും കുടിച്ച് ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലെങ്കിൽ ഓത്ത് എന്തു. ഇതുപോലെ നിങ്ങൾക്കൊരു ചായക്കുടി ചങ്കുണ്ടോ, ചായ കുടിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ കൂടുന്ന ഒരു ചങ്കുണ്ടെങ്കിൽ ഉണ്ട്, ആരാണ് അഷ്ടു അഷ്ടു ആരാണ് ആ ചങ്കാരാണ്, അതിവിടെ കത്തൽ മത്തറിയാവുന്ന കാര്യല്ലേ. നിങ്ങളുടെ ചായ കുടി,
1: ഞങ്ങൾ ചായ കുടിച്ച് കുടിച്ച് സോൾട്ട് മാംഗോ ട്രീ വരെ എത്തിയേ, അവിടെ നല്ല ചൂടൻ ജിലേബിയും കിട്ടും.
0: ഓ
1: അടിപൊളി ഫ്രഷ് ആയിട്ട് ജിലേബി വേണമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ഇങ്ങനെ ജിലേബി ഇങ്ങനെ ഉണ്ടാക്കി തരും. ഓ എന്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ്.
0: ഓക്കെ, ഈ സോൾട്ട് മാംഗോട്ടിയുടെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് അവിടെ പാചകം ചെയ്യണം, കാണാൻ പറ്റും. നമുക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കണതും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. പറഞ്ഞു വരുന്നത് ഇന്റർനാഷണൽ ടീ ഡേ വരാനായിട്ട് പോവാണ്. അപ്പൊ ഈ ചായ എന്ന് പറഞ്ഞാല് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എന്താ പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ചായ നമ്മുടെ ചങ്കാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങളുടെ ചായ കുടിക്കാൻ പോകുന്ന ചങ്കാരാണ്
1: ആരാണ്, അവരുടെ പേരോ അവരുടെ കൂടെയുള്ള ചായ കുടിക്കാൻ പോയപ്പോ എടുത്ത ഒരു സെൽഫിയോ,
0: അതെ എന്തും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പറിലേക്ക് അയക്കാം, 5000-9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം നിങ്ങളുടെ ചായ കുടി ചങ്കിനെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഇന്റർനാഷണൽ ടീ ഡേയിൽ ആ ചങ്കിനോടൊപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ചായ കുടി,
1: അതാണ്. ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങൾ വേഗം മെസ്സേജ് അയക്കണേ, ആരാണ് നിങ്ങളുടെ ചായ കുടി ചങ്ക് എന്നുള്ളത്. ഒന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് ഇപ്പൊ തന്നെ അയച്ചിട്ടാ മതി, 5000-9017 എന്ന നമ്പറിലേക്ക്.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കാണ് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിസയും തന്നെയാണ് കൂടെ ഉള്ളത്.
1: എല്ലാരും ഇങ്ങനെ ചായ ചങ്കിനെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്ന സമയമാണ്. ഒരുപാട് പേര് അവരുടെ ചായ ചങ്ക് ആരാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട്.
0: ഞാൻ ഞെട്ടിപ്പോയി. I have a tea break. ഗ്രൂപ്പിന്റെ പേരും കൊള്ളാം.
1: അപ്പൊ അങ്ങനെ ചായ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചായ ചങ്ക് ആരാണെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ
0: നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചായ കുടിക്കാൻ പോവാന്നേ.
1: ചായ ദിനത്തിൽ
0: അതെ ഇന്റർനാഷണൽ ടീ ഡേ വരികയാണ്. അപ്പൊ ടീ ഡേയില് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാനായിട്ട് പോകുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ സോൾ മാംഗോ ട്രീയിലായിരിക്കും നമ്മൾ പോവുക. അപ്പൊ ആ ഒരു വിശേഷം പറയുന്നതോടൊപ്പം തന്നെ ഒരു ബർത്ത്ഡേ വിഷസ് ഉണ്ട്. നസീം ബാനു വിഷസ് ഫ്രം ഗ്രാൻഡ് ഒലിഫ് ടീമിന്റെ വക എല്ലാവർക്കും ഒരു വിഷ് ചെയ്യുന്നു. നസീം ബാനുവിനാണ്.

0: കൂടെയും മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന് കൂടിയുള്ള ബർത്ത്ഡേ വിഷസ് ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ഇത്രയും വർഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ കുറിപ്പൊക്കെ ആൾ എഴുതി അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. കൂടെ തന്നെ ഇന്നൊരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേ ഉണ്ട്, തേർഡ് ബർത്ത്ഡേ ആണ്. അച്ചു എന്നാണ് മോളെ വിളിക്കുന്നത് കേട്ടോ. മോളുടെ പേര് ജൂഹി അസ്റിൻ എന്നാണ്. ജൂഹി അസ്റിൻ മോളുടെ തേർഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അൻഫാലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഒരുപാട് പേരുടെ പിറന്നാൾ ആഘോഷങ്ങളാണ്. മെയ് മാസം എന്ന് പറഞ്ഞാല് പലപ്പോഴും റിയൽ ബർത്ത്ഡേ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ മെയ് മാസത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇയർ അഡ്ജസ്റ്റ് ചെയ്യാൻ
0: മെയ് മാസം ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു.
1: ഒരുപാട് പേർക്ക് ഒഫീഷ്യൽ ബർത്ത്ഡേ
0: അറിയാതെ മെയ് മാസം ഒരു ബർത്ത്ഡേ കൂടെ ഉണ്ട് കേട്ടോ. ഒരു വിഷ് പറയാനുണ്ട്. ടുഡേ മൈ ഫ്രണ്ട് പ്രണവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പ്രണവിന് ഒരു വിഷസ് കൊടുക്കണമെന്ന് റിയാസ് പറയുന്നു. ആൾക്കും ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. കൂടെ കൊളന്തയ്ക്ക് ഒരു സൂചന പറയാനുണ്ടായിരുന്നു, കുഴപ്പമില്ല.
2: ഈ കുരിപ്പ് എന്തായി കാണിക്കണേ.

0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോഅപ്പ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ മോർണിംഗ് സവാരിയിൽ നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're സമയം 9:47 ആയിരിക്കുകയാണ് ഞായറാഴ്ച ദിവസം മെയ് 17 തീയതി മോർണിംഗ് സവാരി കേട്ടു പോകുന്ന സമയം.
6: അങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളില് ബുക്സ് നമ്മുടെ പുസ്തകമേളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പുസ്തകമേള വളരെ ഗംഭീരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ജപ്പാൻ എംബസിയുടെ സ്റ്റോൾ ഉണ്ട് കേട്ടോ, അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ഒറിഗാമി സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് എഴുതി കൊടുത്താല് അവരത് ജാപ്പനീസ് ഭാഷയിൽ നമുക്ക് എഴുതി തരും. അപ്പൊ അവര് ജാപ്പനീസ് ഭാഷയിൽ എനിക്ക് എഴുതി തന്നു. അപ്പൊ ഞാൻ മലയാളത്തിൽ അവർക്ക് അവരുടെ പേരുകൾ തിരിച്ചെഴുതി കൊടുത്തു.
5: ഓക്കെ,
6: അങ്ങനെ കുറെ
5: കുറെ
6: നടത്തി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റീഡ് എങ്ങനെ ടൈപ്പ് ഓഫ് ബുക്സ് ആണ് റീഡ് ചെയ്യേണ്ടത് അത് പറഞ്ഞു തരാനായിട്ട് ഒരു അഡ്വൈസർ ഉണ്ടാകും. അങ്ങനെ കുറെ കുറെ പുതുമകൾ ഇത്തവണത്തെ ബുക്ക് ഫെയറിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് അഭിപ്രായം.
5: ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ഫെസ്റ്റിവലുകള് അല്ലെങ്കിൽ മേളകള് ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവേശമാണ് അല്ലെ, പുതിയ അറിവുകൾ തേടുക. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അക്ഷരങ്ങൾ മണക്കുന്ന വഴിയിലൂടെ നടക്കുക എന്നൊക്കെ പറയുന്നത് സന്തോഷം നല്ലതായിരിക്കും.
6: അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളം പുസ്തകങ്ങൾക്കായിട്ടുള്ള സ്റ്റോളുകളും ഒക്കെ തന്നെയുണ്ട്. യുവത ബുക്ക് ഹൗസിന്റെ പവലിയൻ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ IPH അല്ലെ, IPHന്റെ സ്റ്റോളും ഒക്കെ തന്നെ അവിടെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
5: ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റാ ബൈ ബൈ
6: പറയാനുള്ള സമയമാണ്. അതിനുമുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് നിങ്ങളൊന്ന്
5: വരികയാണെങ്കിൽ അവിടെ ഒരു ചായ കുടിച്ച് അങ്ങനെ നിങ്ങൾക്ക്
6: മെൻഷൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പേജിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വരിക, റേഡിയോ സോണയുടെ പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
7: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164800.
5: അപ്പെല്ലാം പറഞ്ഞ പോലെ അല്ലേ,
6: അതെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം. സ്പെഷ്യൽ വിഷയം
5: ഒരാഴ്ചയുടെ തുടക്കമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോകാനുണ്ടാവും, ഒരുപാട് തീരുമാനങ്ങൾ എടുത്തൊക്കെ പോകുന്ന സമയമാണ്. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ. ടാറ്റാ,
6: ബൈ ബൈ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബിൻ റിയാൽ ഡ്രീം നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ ഒപ്പം സേവ് ചെയ്യൂ
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
1: Only on Radio Suno 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: Good morning, സമയം ദാ 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയുടെ ടൈമാണ്. അപ്പൊ ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ അഷ്ടമിയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ചധികം നേരം ഹോം ഡെലിവറിയിൽ ഫുഡിനെ കുറിച്ച് പറയാനുണ്ട്, ഹെൽത്തിനെ കുറിച്ച് പറയാനുണ്ട്. അതിലൊക്കെ ഉപരി എനിക്ക് രാവിലെ തന്നെ നിങ്ങൾക്ക് തരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ പേഴ്സൺ ഇസ് ബോൺ ഗ്രേറ്റ്. ആരും ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര മഹത് വ്യക്തിയായിട്ടൊന്നും ജനിക്കുന്നില്ല. പക്ഷേ ഇറ്റ് കംസ് ത്രൂ എഫേർട്ട്, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാക്രിഫൈസസ്, അവരുടെ ഡിസിഷൻസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് അവരെ ഒരു ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ആക്കുന്നത്. എപ്പോഴും ചിന്തിക്കുക, നമ്മളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഓ ഞാൻ അടിപൊളി ക്യാഷുകാരനാവണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപയായിരിക്കണം എൻ്റെ ബാങ്ക് ബാലൻസ്, എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, എനിക്ക് ഇന്ന സംഭവമായിരിക്കണം, അങ്ങനെയല്ല. നേരെ തിരിച്ച് നമ്മൾ നല്ലൊരു വ്യക്തിയാവുക, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവുക, നമ്മുടെ കൂടെയുള്ളവരെ ഒക്കെ തന്നെ സ്നേഹിക്കാനൊക്കെ തന്നെ പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ, കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതാ മോർണിംഗ് മെസ്സേജസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് അലമീൻ, അടുത്ത ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നുണ്ട്. ആഹാ, ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇന്ന് ഇടിയപ്പവും കടലക്കറിയായിരുന്നു. നിങ്ങൾ എല്ലാ ദിവസവും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേ ഉത്തരം തന്നെ പറയും, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഇടിയപ്പം. ഞാൻ ഡെയിലി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി കഴിക്കും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓ പ്രോട്ടീൻ, രാവിലത്തെ പ്രോട്ടീൻ അത് മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒരു എഗ് കഴിച്ചു, പിന്നെ ചായ കുടിച്ചിട്ടില്ല. ചായ പറഞ്ഞ പോലെ രാവിലെ തന്നെ കുടിച്ചാലേ ഒന്നൊന്നൊന്ന് സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു കോഫിയെങ്കിലും വേണം, എന്നാലും നമുക്കിങ്ങനെ ഒരു ഒരു ഒരു പവർ കിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്ന് എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല, അതാണ് സംഭവം. എനിവേ, നിങ്ങൾ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായിട്ട് ഈ ഒരു മോർണിംഗിൽ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇന്നത്തെ ഫുൾ ഡേ പ്ലാനൊക്കെ ചെയ്തോളൂ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്കൊരു ഫുൾ ഡേയിലേക്കുള്ള അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ഡേയിലേക്ക് കുറച്ച് എനർജി കിട്ടുള്ളൂ. അതിൽ തന്നെ ഫൈബർ, മിനറൽസ്, പ്രോട്ടീൻ ഇതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ദാറ്റ് യു ക്യാൻ ബി ലൈക്ക് ഫുൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ ഡേ. അല്ലാതെ നമ്മൾ വയറിൽ ഒന്നും ഇല്ലാണ്ട് കഴിക്കാനും കൊടുക്കാണ്ട് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ജോലി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ആകെ മൊത്തത്തിൽ ഉള്ളിലത്തെ ഈ പറഞ്ഞ സ്റ്റൊമക്കും അതുപോലെ ഗട്ടും എല്ലാം നമ്മളെ ഓരോന്നും പറഞ്ഞ അവിടെ ഇരിക്കും, എന്തിനാണ് എന്നെ ഇങ്ങനെ പട്ടിണി കിടുന്നതെന്ന് നമ്മളോട് ചോദിക്കും, എന്തിനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഫുഡ് കഴിക്കുക, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് വെരി മസ്റ്റ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ 100 ഡേയ്സ് ഓഫ് ലവ് ലെ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ പാട്ടിൽ നമ്മൾ ഹോം ഡെലിവറി തുടങ്ങുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, Nyan Roma.
4: You're listening to
3: Radio Suno 91.7 FM. Kittu kittu kuttu kudam.
5: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
6: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
5: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
7: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഡേറ്റ വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
5: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.

സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് അഷ്ടമിയാണ് കൂടിയുള്ളത്. കുറച്ച് മുൻപ് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ രാവിലെ രണ്ട് മുട്ട പുഴുങ്ങിയത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് അജയുടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഗുഡ്. ഈ പറഞ്ഞ പോലെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലെങ്കിൽ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ നമ്മുടെ ഫുഡിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഒരു ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് 12 ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഫുഡിൽ ഏതെങ്കിലും ഒരു മീലിൽ ആഡ് ചെയ്താൽ എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് പ്രോട്ടീനും ഫൈബറും വിറ്റമിനും ഒക്കെ കിട്ടും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ആദ്യം നിൽക്കുന്ന ആൾ എഗ്ഗ് തന്നെയാണ്. മുട്ട മുട്ട ഈസ് വെരി വെരി വെരി വെരി വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ, കീ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റമിൻ എ, കൊലൈൻ, ബി വൈറ്റമിൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട ഈസ് മസ്റ്റ് ഹാവ്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് ഈ സാൽമൺ, ട്യൂണ അതുപോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ തന്നെ നമുക്കിപ്പം വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രീ കുക്ഡ് ഫോം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഫുഡിൽ വളരെ എളുപ്പം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നേരെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുകയാണെങ്കിൽ ടോഫു, ടോഫു ഇസ് വെരി ഗുഡ്. അതിൽ അയൺ, കാൽഷ്യം, മാഗ്നീഷ്യം ഇതൊക്കെ തന്നെ പ്രോട്ടീൻ, ഒരു ഭയങ്കര ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട്സ്, ഓട്സ് ഒരുപാട് പേരിപ്പം ഭയങ്കരമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബീൻസും ലെൻറ്റിൽസും. ഈ ബീൻസും ലെൻറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് സോഴ്സ് ഓഫ് മാഗ്നീഷ്യം, സിങ്ക് ആൻഡ് കാൽഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈബറും അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതിനോടൊപ്പം ഇതിൽ പ്രോട്ടീൻ്റെ ഒരു ഒരു കൈൻഡ് ഓഫ് സോഴ്സ് ഉള്ളത് കൊണ്ടും നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ബീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഇപ്പം കിഡ്നി ബീൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് തന്നെ ഇപ്പം ചന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. അതായത് വലുതുണ്ടല്ലോ, അതായത് ബിഗ് ചന, അതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവാം. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട് ബട്ടർ. നട്ട് ബട്ടറും ഈ പറഞ്ഞ പോലെ അതിപ്പം ആൽമണ്ട് ആണെങ്കിലും പീനട്ട് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു എനർജി ഡെൻസ് തരുന്ന രീതിയിൽ സൂപ്പറായിട്ടുള്ള അടിപൊളി, ലൈക്ക് ഗുഡ് കാലറീസ്, അതർവൈസ് ഗുഡ് ഫാറ്റ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇനിയും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ കുറച്ച് സംഭവങ്ങളും കൂടി പറയാനായിട്ടുണ്ട്. പക്ഷെ അത് പറയാം, അതിന് മുൻപായിട്ടൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: Distributed by Fars Film.
6: Home delivery.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട്.

0: എല്ലാവരും നല്ല പാട്ടൊക്കെ കേട്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രിയിലാണെങ്കിലും നല്ല സുഖമായിട്ട് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ച് പോകുമ്പോൾ കൂടെ ഒരാളുണ്ടാവണം എന്ന് പറയുന്നത് ഭയങ്കര നിർബന്ധമാണല്ലേ. നമുക്ക് ചായ കുടിക്കാൻ പോകുന്നത് എടാ നീ വാ ഒരു ചായ കുടിച്ചിട്ട് വരാന്നേ, അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണാൻ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമായി പോയി.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നാടൻ ഫുഡും ആംബിയൻസും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164800.
0: അപ്പൊ സോൾട്ട് മാംഗോ ട്രീ നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ ടീ ഡേയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവാൻ ചായക്ക് കുടിക്കാനായിട്ട് പോകുന്നത് ആരാണെന്ന്. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനായിട്ടുണ്ട്, അതായത് എങ്ങനത്തെ ചായ നിങ്ങൾക്ക് ഇഷ്ടം? അതായത് നല്ല സ്ട്രോങ് ചായ ആണോ, നല്ല ലൈറ്റ് ചായ ആണോ, ഒരു മീഡിയം ആയിരിക്കണം, അതോ നേരെ തിരിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ച് മധുരം കുറച്ച് വേണോ, നല്ല ലൈറ്റായിട്ട് കുറച്ച് മധുരം കൂട്ടി വേണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചായയുടെ ഒരു പരിവം? ഒന്ന് വേഗം മെസ്സേജ് അയച്ചേ 5000917ലേക്ക്. കാരണം ഞങ്ങളുടെ കൂടെ സെലക്ട് ആവുന്നവർ ഒരുമിച്ചിരുന്ന് നമ്മൾ സോൾട്ട് മാംഗോ ട്രീയിൽ പോയിട്ട് എന്തായാലും ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉഷാറായിട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ ചായ എങ്ങനെ ഇരിക്കണം. എനിക്ക് ബേസിക്കലി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മീഡിയമായിരിക്കും, ഒരു ആവശ്യത്തിന് മധുരം. ഞാനിങ്ങനെ അവർക്ക് പറയണ്ടേ എല്ലാം നോർമൽ അത്രേ ഉള്ളൂ, കൂടുതലാവാതിരുന്നാൽ മാത്രം മതി. എനിക്ക് കടുപ്പം കൂടാനും പാടില്ല, മധുരം കൂടാനും പാടില്ല, കുറഞ്ഞാലും പ്രശ്നമില്ല, നമുക്കത് കൂട്ടാവുന്നതല്ലേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത്, എല്ലാം നല്ല മീഡിയം ലെവലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ചായയാണ് ഇഷ്ടം വേഗം ഒന്ന് മെസ്സേജ് അയച്ചേ 5000917ലേക്ക്. ആ അതാ വന്നു, മീഡിയം ചായ ഷുഗർ കം. ആ അതാണ് നമ്മുടെ ഡോൺ ബോസ്കോൻ്റെ ഒരു ചായ എന്ന് പറയുന്നത്. നൗ വി ഡ്രിങ്ക് ഫ്രം ദ ആ അടിപൊളി നമ്മുടെ സമീർ, കിച്ചൺ ഡീലർ സമീർ സോൾട്ട് മാംഗോ ട്രീയിൽ നിന്നും ചായ കുടിച്ചിട്ട്, അത് രണ്ട് കപ്പുണ്ടല്ലോ, രണ്ടുപേരും കൂടി ചായ കുടിച്ചിട്ട് അതിൻ്റെ ആ കപ്പിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ സോൾട്ട് മാംഗോ ട്രീയിൽ നിന്ന് തന്നെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. നല്ല ചായ അവിടുത്തെ, എനിക്കിഷ്ടമാണ്, സ്ട്രോങ്, കുറച്ച് മധുരം കൂട്ടി നല്ല അടിച്ച സമോവർ ചായ. ഇതാണ് അമീൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും പല പല രീതിയാണല്ലേ, ഒരാൾക്ക് മീഡിയം ചായ ഷുഗർ കം, ഒരാൾക്ക് സ്ട്രോങ് ചായ മധുരം കൂട്ടി നല്ല അടിപൊളിയിട്ട് സമോവർ ചായയാക്കി സെറ്റാക്കി തന്നാൽ മതി എന്നല്ലേ. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ചായകൾ നിങ്ങളുടെ രീതിയും പോന്നോട്ടെ 5000917ലേക്ക്.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164800.
0: ഇത് പറഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ അൻസാറിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്, നല്ല സ്ട്രോങ് ഷുഗർ കൂടുതലായിട്ട് അടിച്ചെടുക്കട്ടെ എന്ന്. നല്ല സ്ട്രോങ് ചായ എന്ന് പറഞ്ഞാൽ ഷിജുചേട്ടന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞിട്ട് ഇത് അടുത്ത ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതിലേക്കൊക്കെ ഞാൻ എത്താം. ചായയുടെ വിശേഷങ്ങൾ തീരുന്നില്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള ചായയാണ് വേണ്ടതെന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ 5000917ലേക്ക്.

0: നമ്മുടെ ബാല്യകാലത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നോ? ശ്വേതാ മോഹൻ പാടി ഈ ഒരു പാട്ട് കേൾക്കുമ്പോ എന്തോ നാട്ടും പുറവും നാട്ടിലെ ഓരോരോ കാഴ്ചകളും എല്ലാം ഓർമ്മയിലേക്ക് വരും.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഈ ഒരു സമയം ചിലരുടെയൊക്കെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയുള്ള ചായയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. അപ്പോഴേക്കും ചായ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൽജോന്റെ മെസ്സേജ്, ഓഹ് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യട്ടോ, ചായ ഉണ്ടാക്കും പക്ഷെ കുടിക്കില്ല, കാപ്പി കുടിക്കും. ഞാൻ വിചാരിച്ചു അത് പിന്നെ ഉണ്ടാക്കാൻ അറിയില്ല എന്നായിരിക്കും എഴുതാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത് മാഷിയിൽ 2 എണ്ണം കുടിച്ചാലായി. ഏകദേശം 20 വർഷത്തിന് മേലെ ആയി ചായ കൂടി നിർത്തിയിട്ടെന്ന് പറഞ്ഞിട്ട് ജോ മാത്യു ഇഞ്ചി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോഫി കുടിക്കൂ അല്ലേ, കുഴപ്പമില്ല, കോഫി ആണെങ്കിലും സൂപ്പർ അല്ലേ.
2: പറയാതെ പറയുന്ന കടും കാപ്പി
0: നല്ല കടുങ്കാപ്പി സോങ്, അതുകൊണ്ട് തന്നെ നമ്മുടെ അൽജോയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. അതിനിടയിൽ ചായ, ചായ എന്ന് പറയുന്ന ഒരു വികാരമാണ്, നമുക്ക് ചായ വിട്ടൊരു പരിപാടിയില്ല. ചായ കുടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉഫ്, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല എൻ്റെ ഒരു ജീവിതം. ഫിറോസ് ഖാൻ്റെ മെസ്സേജ് ഉണ്ട്, നല്ല വെള്ളം കുറച്ച് അടിക്കാതെ മധുരം കുറച്ച ഒരു ചായ, അതാണ് ആളുടെ പരിവം. ഓരോ ആൾക്കാർക്കും ഓരോ രീതികളാണല്ലോ. എനിക്ക് പാല് കുറച്ച് ഷുഗർ കൂട്ടി എന്നാണ് ഷമിൽ പറഞ്ഞിരിക്കുന്നത്. ആൽബിൻ്റെ മെസ്സേജിൻ്റെ മീഡിയം സമോവർ അടിക്കാതെ ആണ് ഇഷ്ടം, പക്ഷേ ഇപ്പോൾ ഷുഗർ കട്ടിലാണ്, അതാണൊരു പ്രശ്നം എന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചിട്ടുണ്ട്. ശരി കേട്ടോ, ചില ആൾക്കാർക്ക് നല്ല സമോവർ ചായ, നല്ല അടിച്ച ചായ ഇഷ്ടമാണ്, ചിലർക്ക് നേരെ തിരിച്ചാണ് ഇഷ്ടം. അടുത്തത് ആ ഹാപ്പി എന്നാണ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നത്, കാണുമ്പോൾ ഹാപ്പി എന്ന് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. വിത്തൗട്ട് സ്ട്രോങ്, അതാണ് ആളുടെ ഒരു പരിവം. ഈ വിത്തൗട്ട് സ്ട്രോങ് ഉഫ് ആലോചിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ഇലിയാസിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ അതിനിടയിൽ, ഹായ് എന്താണ് ചായ ടൈപ്പ് എന്ന് കൂടെ പറയൂ. അതിനിടയിൽ അടുത്ത ആളുടെ മെസ്സേജ്, പാൽ നല്ല പോലെ തിളച്ചാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ആ അത് ശരിയാണ്, പാല് നല്ല പോലെ തിളക്കണം, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒരു സ്ട്രോങ് വരികയും ചെയ്യണം, വന്നാൽ ഭയങ്കര സ്ട്രോങ് ആവാനും പാടില്ല, അതാണ് എൻ്റെ പേര്. ഓക്കെ, അതിനിടയിൽ ഇതെന്താ പറയാൻ, ഓള് തരുന്നത് കുടിക്കും, ഓ ഷോപ്പിൽ പോയി ചായ പറയും പക്ഷെ ഓള് തരുന്നത് കുടിക്കും, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ടൈപ്പിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതെന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലൊന്നും പറയൂല, കറക്റ്റായിട്ട് ഭാര്യ തരുന്ന ചായ അങ്ങോട്ട് കുടിക്കും, അതാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. അതിനിടയിൽ നമ്മുടെ ഹാരിസിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹാരിസ് അയച്ചിരിക്കുന്നതാ, ഞാനിപ്പോൾ കുടിക്കാൻ പോകുന്നു സുലൈമാനി. അത് ശരി കേട്ടോ, ചില ആൾക്കാർക്ക് എത്രയൊക്കെയാണെങ്കിലും നല്ലൊരു സുലൈമാനി കുടിക്കണം, അതിൽ തന്നെ പല രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നല്ല പൊതീന ഇട്ടിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചായ എന്ന് പറഞ്ഞിട്ട് ഹാരിസിൻ്റെ മെസ്സേജാണ്. അപ്പോൾ എന്തായാലും ഹാരിസ് അത് കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വിത്തൗട്ട് ലൈറ്റ് ബ്ലാക്ക് കോഫി, അതാണ് ജാസിറിന് ഇഷ്ടം. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഇതാ, സിനിമയിലെ സീൻ ഓർമ്മ വന്നു, സലയിലെ സിനിമയിലെ സീൻ ഓർമ്മ വന്നു, ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചായ, അത് ശരിയാണ് കേട്ടോ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് തിളപ്പിച്ച ചായ, അതെന്താ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്, അപ്പം അത് നല്ല സൂപ്പറാണ് കേട്ടോ. മനുവിൻ്റെ മെസ്സേജ്, നല്ല പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു മീഡിയം സമാവർ ചായ, മധുരം കുറയാതെ നല്ലപോലെ അടിച്ച് നല്ല ചൂടോടെ കിട്ടണം, അതങ്ങ് ഊതി ഊതി കുടിക്കുമ്പോൾ എൻ്റെ സാറേ അപ്പം കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ഹോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മനു ഇന്ന് കൊണ്ടുപോയിട്ടോ. അതിനോടൊപ്പം അടുത്ത എന്താ, എ ബി പോസിറ്റീവ്, ഇതാരാണ്, എ ബി ശിവ, ശിവ എന്തുണ്ട് ശിവ, സുഖല്ലേ, ഇഞ്ചി ഇട്ട ചായ ശിവയ്ക്കാണല്ലേ ഇഷ്ടം. ഓക്കെ ഫൈൻ. അടുത്ത ഷമീർ നല്ല കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഇപ്പം എനിക്കൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ഷടാ, എന്തായാലും ദാ അടുത്ത ആള്, തൊമ്മിയുടെ അപ്പൻ അയച്ചിരിക്കുന്നു, വിത്തൗട്ട് സ്ട്രോങ്, അതാണ് ഇഷ്ടം എന്ന്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതികളാണ് ചായ കുടിക്കാനായിട്ട്. എന്തായാലും ഇത്തവണ നമ്മുടെ ചായ, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ടീ ഡേ, അത് സോൾട്ട് മാംഗോ ട്രീയുടെ കൂടെ ആയിരിക്കും കേട്ടോ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 full month സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
6: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukkas 917 evenings
2: presented by Joy Alukkas, world's favorite jeweler.
1: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ഹോം ഡെലിവറി വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മൾ കുറച്ച് നേരമായി ചായയെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. എന്തായാലും അതൊക്കെ പറഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ബേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് ബേക്കിംഗ് ഡേ ആണ്. ഈ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ കേക്ക്സ് ഒക്കെ ഏതൊരു സിറ്റുവേഷനിലും, അതിപ്പോൾ ഒരു ഒരാളെ വിഷ് ചെയ്യാനായിട്ട് ബർത്ത്ഡേക്ക് പോകുമ്പോഴാണെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്ക് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ പോലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കേക്ക് ഓർഡർ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫാണ്. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ടോ കറക്റ്റായി നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഈ സംഭവം സെറ്റാവുള്ളൂ. നമുക്കറിയാവുന്നത് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കടയുണ്ടാവാം കേക്ക് ഓർഡർ ചെയ്യാനായിട്ട്. എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ അടിപൊളി കേക്ക് കിട്ടുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് വേൾഡ് ബേക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ബേക്കിംഗ് പേജ്, അതായത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് കേക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും പ്ലീസ് ഡു ലെറ്റ് മീ നോ 5000917ലേക്ക് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെത് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആ ഒരു പേജിൻ്റെ ഇത് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി എനിക്കറിയാവുന്നതൊക്കെ ഞാൻ റെക്കമെൻഡും ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം ഈ ബേക്കിങ്ങിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റോടുകൂടി എത്തിയതെന്നൊക്കെ നിങ്ങൾക്ക് പറയാനും ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എനിക്കൊന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി 4444917ലേക്ക്. അതല്ല, നിങ്ങളിപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവർ അയ്യോ എനിക്ക് ബേക്കിംഗ് ഒന്നും പറ്റില്ല, ഞാൻ വലിയ കേക്ക് ഉണ്ടാക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ കഴിച്ചതിലുണ്ടല്ലോ ഓ അടിപൊളി ഒരു ബ്രൗണി ഉണ്ട് അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ളൊരു കപ്പ് കേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയാം. പറയാനായിട്ട് വിളിക്കുക 4444917ലേക്ക്. ചില സ്ഥലത്തെ കേക്ക് മാത്രമാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുക, അത് നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബേക്ക് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ എവിടുന്നാണ് കഴിച്ചിട്ടുള്ളത്, ഖത്തറിൽ എസ്പെഷ്യലി അത്, അല്ലെങ്കിൽ ഈവൻ നാട്ടിലാണെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ദാറ്റ് ബേക്ക് ഇൻ യുവർ ഹൗസ്, മേ ബി ഇൻ യുവർ ഫ്രണ്ട്സ് സർക്കിൾ, പ്ലീസ് ഡു ലെറ്റ് മീ നോ 5000917ലൂടെ മെസ്സേജ് ആയിട്ടും വിളിച്ച് പറയാൻ 4444917ലേക്കും. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ 4444917ലേക്ക്.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

وعد الذي وعدته، إنك لا تخلف الميعاد. راديو سنوب.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
3: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിനാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
2: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
4: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് പെട്ടെന്ന് കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
2: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇന്ന് വേൾഡ് ബേക്കിംഗ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ഡേയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഒരാളായിരിക്കാം. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കേക്കിനെ കുറിച്ചിട്ടും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 444-9174 അല്ലെങ്കിൽ മെസ്സേജ് അയക്കാമെന്നും പറഞ്ഞു. സോ ഹിയർ വി ഹാവ് വൺ ഫ്രണ്ട് വിത്ത് അസ്, ലൈക്ക് സ്വന്തം ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ ഒരു കേക്കും കാര്യങ്ങളൊക്കെയാണ് ഖത്തറിൽ ഒരുപാട് സ്ഥലത്തൊക്കെ ആൾ കേക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു.
1: ഹലോ
0: ഹലോ, ആരാണിത്? പേര് പറയൂ.
1: എന്റെ പേര് നൗഫിർ എന്നാണ്.
0: ഓക്കെ നൗഫിർ, നാട്ടിലെവിടെയാണ്?
1: നാട്ടില് പട്ടാമ്പി.
0: പട്ടാമ്പിക്കാരൻ. ഇവിടെന്നാ ഇപ്പൊ വിളിക്കുന്നേ?
1: ഞാന് വക്കറ.
0: കേക്ക് സോൺ അല്ലേ?
1: ആ, സർപ്രൈസ് പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ്. ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായി ചെയ്തും കൊണ്ട് പോകുന്ന വക്ര ബേസ് ചെയ്തിട്ട് ഓൾ ഓവർ ഖത്തർ
0: ഉള്ള ആളാണ്. ആളുടെ പേരെന്താണ്? ആക്ച്വലി
1: ഷാഹിന.
0: ഷാഹിനയുടെ കേക്ക് സോൺ ഖത്തർ. ആളുണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? കേക്ക് ആണോ, ബ്രൗണി ആണോ, കപ്പ് കേക്ക്സ് ആണോ?
1: കേക്ക്സ്, ബർത്ത്ഡേ കേക്ക്സ് ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ അങ്ങനെ കേക്ക് കഴിക്കാറില്ല, എന്നാലും കഴിക്കുന്നത് എല്ലാം അടിപൊളിയായി തോന്നാറുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പർച്ചേസിനേക്കാളും ക്വാളിറ്റി തോന്നാറുണ്ട്.
0: അതാണ് അതാണ് നമ്മള് ഹോം ബേക്കേഴ്സ്, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള
1: ഹോം ബേക്ക്.
0: ഉറപ്പായിട്ടും. അപ്പൊ ഷാഹിനെ അടുത്ത് എന്തായാലും പറയണം ഞങ്ങളുടെ അന്വേഷണം ഈ ഒരു ദിവസം. താങ്ക് യു സോ മച്ച്, ബൈ. ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ഓടി വിളിക്കുന്ന ഒരാളുണ്ട്. ജെ കെ ബേക്സ് എന്നാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ജെ കെ ബേക്സ് ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരാറുണ്ട്. അവരുടെ റെഫലോ, ഇത് വാനില കേക്ക്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഈ ഹോം ബേക്കേഴ്സ് ഉണ്ടല്ലോ, അവർ ഒരു വേറെ ലെവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈവൻ ബ്രൗണീസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രൗണി ഇസ് ആക്ച്വലി ഫ്രം എന്തായത് സ്വീറ്റ് ടൂത്ത് ബൈ ലാസിമ എന്നാണോ ലെമീസാനാണെന്നും ഞാൻ നോക്കോട്ടെ. ആ ലെമീസാസാദ്, അതെ, സ്വീറ്റ് ടൂത്ത് ബൈ ലെമീസാസാദ്. ആളുടെ ബ്രൗണീസും സൂപ്പറാണ്, അടിപൊളിയാണ്. എനിക്ക് കുറേ പേര് ഇനിയും പറയണമെന്നുണ്ടെന്നേ, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനപ്പോൾ ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് പേര് പറയുന്ന പോലെ ആയിപ്പോൾ, അപ്പോൾ കുറേ ഉണ്ട്. സോ ഇപ്പം ഞാൻ തൽക്കാലം ഈ രണ്ടിൽ നിർത്തുന്നു, ഒരു ബ്രൗണി ആൻഡ് വൺ കേക്ക്. ആൻഡ് ഓൾസോ ഇനി കേക്കൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരാളെ നമ്മുടെ കൂടെയൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിലേക്കൊക്കെ വരാം, പക്ഷേ ഇപ്പം നമുക്ക് കൂലിയിൽ ഒരു സോങ്ങിലേക്ക് പോകേണ്ട സമയമാണ്. സോ കീപ് ലിസ്ണിങ്, ഇത് ഹോം ഡെലിവറി, കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഞാൻ ജയസൂര്യ.
3: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
4: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അൽ അനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
3: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
5: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
3: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ഇപ്പോൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 5 മിനിറ്റ്. ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വേൾഡ് ബേക്കിംഗ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ബേക്കർ മാത്രമല്ല 150 ആൾക്കാരിൽ നിന്നും ഇന്റർനാഷണൽ കേക്ക് കോമ്പറ്റീഷനിൽ അതിഗംഭീരമായി ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ സൂപ്പർ യമി കേക്കുമായിട്ട് അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഷാമില യൂസഫ്. ഹായ്, ഹലോ, നമസ്കാരം ഉമ്മ. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ എന്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ആ കേക്കിന്റെ രുചി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചതും. പക്ഷെ എനിക്ക് ചോദിക്കണം എന്നുണ്ട്, ഇപ്പൊ എത്ര വർഷമായി ഈ പറഞ്ഞ കേക്ക് ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പാഷൻ ഇപ്പം ഉമ്മ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്?
2: ഏകദേശം ഒരു 10 വർഷത്തോളം.
1: ഇത് സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണോ?
2: അല്ല, ഞാന് ഇവിടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്, പിന്നെ നാട്ടിൽ പോയിട്ട് നാട്ടിലും 2 ദിവസത്തെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ക്ലാസ്സിനൊന്നു പോയാലും നമ്മള് എത്രത്തോളം ചെയ്ത് പ്രാക്ടീസ് ആവണോ അതാണ് അതിന്റെ ഒന്ന് പെർഫെക്ഷൻ വരണം.
1: അപ്പൊ എങ്ങനത്തെ ടൈപ്പ്, അതായത് ഇപ്പം പല പല രീതി ഉണ്ടല്ലോ ബേക്കിംഗിൽ തന്നെ, അപ്പം പൊതുവെ ഉണ്ടാക്കാറുള്ളത് എങ്ങനത്തെ ടൈപ്പാണ്?
2: അത് നമ്മള് ഓരോ തീം ബേസ് ആണ് കേക്ക് ഇങ്ങനെ പറയും. ഓരോരുത്തരും ഓർഡർ പറയുമ്പോ ഇന്ന തീം വേണം എന്ന് പറയുമ്പോ നമ്മളത് നോക്കി അതുപോലെ ചെയ്യുന്നെ. ഡിഫറെന്റ് തീം ആകുമ്പോ നമുക്ക് ചെയ്യാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും.
1: ബട്ടർ ക്രീം അല്ലാതെ ഫൗണ്ടൈൻ, ഇതിന്റെയൊക്കെ വ്യത്യാസം ആക്ച്വലി എന്താണ്?
2: ഫൗണ്ടൈൻ കേക്ക് ആവുമ്പോ അത്ര കുറച്ച് ഹാർഡ് ആയിരിക്കും. നമ്മള് വിപ്പിംഗ് ക്രീം ആവുമ്പോ ഒന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒന്നും കൂടെ നല്ലത് ഉള്ളില് വിപ്പിംഗ് ക്രീം കൊടുത്തിട്ട് പുറത്ത് ബട്ടർ ക്രീം കൊടുക്കുമ്പോ ഒന്നുകൂടി പെർഫെക്ഷൻ.
1: ഞാനൊരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഉണ്ടാക്കിയത്. അതിൽ തന്നെ നമ്മള് സാധാരണ കേക്ക് കഴിക്കുമ്പോ പുറത്ത് ക്രീം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും, കാരണം അത് ഭയങ്കര മധുരമായിരിക്കും. ഇത് കഴിച്ചപ്പോ ആ ബട്ടർ ക്രീമിന്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പൊ അതൊരു സീക്രട്ട് ആണോ ബേസിക്കലി?
2: കൂടുതൽ മധുരമാകുമ്പോ വേഗം ഒരു മടുപ്പ്, ചെറിയ മധുരത്തിൽ ചെയ്യുമ്പോ എല്ലാവർക്കും അതാണ് കൂടുതൽ എല്ലാരും പറയുക.
1: ഇപ്പം ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ, ചോക്ലേറ്റ്, വാനില, എന്നാലും ഏറ്റവും ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്?
2: ഞാനിവിടെ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയത് ന്യൂട്ടെല്ല ബട്ടർ ക്രീം ആണ്. പിന്നെ കൂടുതൽ എനിക്ക് ഓർഡർ വരുന്നത് ചോക്ലേറ്റ് റാസ്ബെറി, അതുപോലെ ആൽമണ്ട് ബട്ടർ സ്കോച്ച്, പിസ്ത, ടെൻഡർ കോക്കനട്ട് അങ്ങനെയുള്ള.
1: ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. എന്തായാലും കഴിഞ്ഞിട്ടുള്ള ആളുടെ വിശേഷങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ റെസിപ്പി ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട് എനിക്ക് ഉമ്മ അടുത്ത് നിന്ന് തന്നെ. ഷാമില യൂസഫ്, അതായത് ക്രീമി ക്രിയേഷൻസ് ബൈ ഷാമില യൂസഫ്, ഇതാണ് ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി. നിങ്ങൾക്കും റാസ്ബെറി കേക്ക് വിത്ത് യുനോ ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് റാസ്ബെറി ആണ്, അടിപൊളിയായിരുന്നു കേട്ടോ, ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി വിശേഷങ്ങളും അതിനോടൊപ്പം കുറച്ച് റെസിപ്പി ഒക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കേട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. വിജയേഷുദാസ് പാടിയൊരു പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.

0: This is
1: Radio Sunoh 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sunoh 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: Home delivery.

0: ദാസേട്ടൻ പാടിയ ഒരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മുടെ കൂടെ ഇന്ന് വേൾഡ് ബേക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ക്രീമി ക്രിയേഷൻസിൽ നിന്നും ഷാമില യൂസഫ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഉമ്മാടുത്ത് ബാക്കി വിശേഷങ്ങളും കൂടി ചോദിച്ച് അറിയാം അല്ലേ. ബേക്കിങ്ങിനോടുള്ള ഇഷ്ടം ആക്ച്വലി തുടങ്ങിയത്, അതിന്റെ ഒരു റിയൽ റീസൺ എന്തായിരുന്നു?
1: മൊത്തത്തിൽ എനിക്ക് കുക്കിംഗ് അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെ നീങ്ങി പോയി.
0: കുക്കിംഗ് ഇഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താണ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സിഗ്നേച്ചർ സാധനം?
1: അങ്ങനെ പറഞ്ഞ അതോരോ സമയത്താ ഓരോ മൂഡ് പോലെ ഇങ്ങനെ കുറച്ച് വെറൈറ്റി വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഡിഷസ് കൂടുതലായിട്ട്
0: ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഓർമ്മയിലുള്ള ഒരു ഡിഷിന്റെ ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞുതരാമോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന
1: മട്ടന്റെ ഒരു റെസിപ്പി ഉണ്ട്. കൂടുതൽ ഐറ്റം ഇതില്ല, ഇൻഗ്രീഡിയൻസ് ഇല്ലാണ്ട് കുറച്ച് ഗാർലിക്, പെരുംജീരകം, കാശ്മീരി ചില്ലി, അത് മാത്രം. അത് മൂന്ന് മാത്രം അതിൽ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അത് മാത്രം അരച്ചെടുത്തിട്ട് മട്ടനിൽ വെച്ചിട്ട് ഒന്ന് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് അതിലിട്ടിട്ട് വേപ്പല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഈ വേവിച്ച മട്ടൻ അതിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു, നല്ല ഡ്രൈ ആക്കൂല, കുറച്ചൊന്നൊരു ഇതാക്കി എടുക്കുമ്പോ ഈസി റെസിപ്പി.
0: ഈസി റെസിപ്പി, അടിപൊളി, സൂപ്പർ. വീക്കെൻഡ് ഒക്കെ ആകുമ്പോ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പൊ എങ്ങനെയാണ് വീട്ടിലുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ ഉമ്മ തന്നെയാണോ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് വീക്കെൻഡിലൊക്കെ?
1: ഹെൽപ്പ് ചെയ്യാൻ ആദ്യമൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ വലുതായപ്പോ ഹെൽപ്പൊക്കെ കുറച്ച് കുറവാ, സമയമില്ലാർക്കും.
0: സൂപ്പർ. അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ. ഒരുപാട് സന്തോഷം ഞാൻ വിളിച്ചപ്പോ, വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ എന്നോട് സംസാരിച്ചേ കേട്ടോ. അടിപൊളിയിലെ. എന്തായാലും ഉമ്മ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഫുൾ ബിസി ബിസി ആയിട്ടുള്ള ഒരാളാണ്. ഫുൾ കേക്ക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലാകെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ബേക്കിങ്ങിന്റെ മയം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആളെ തന്നെ വിളിച്ചത്. സോ ഇനിയും ഈ പറഞ്ഞ പോലെ ഖത്തറിൽ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ ഹോം ബേക്കേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അവരെയൊക്കെ തന്നെ മെൻഷൻ ചെയ്യൂ. ജസ്റ്റ് മെസ്സേജ് മീ 5000917ലേക്ക്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് വേൾഡ് ബേക്കിംഗ് ഡേയിൽ ഒരു ഷൗട്ട് ഔട്ട് ടു ദ ബേക്കേഴ്സ് ആവാം, അതും ഹോം ബേക്കേഴ്സ് എസ്പെഷ്യലി. അപ്പം ഇതൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് കേൾക്കേണ്ട സമയം തന്നെയാണ്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഹോം ഡെലിവറിയിൽ വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടിയുള്ളത്. നന്ദനത്തിലെ ഒരു പാട്ടിലേക്ക് കടക്കുന്നു കേട്ടോ. എം ജി ശ്രീകുമാരും രാധികാ തിലകും പാടിയ പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹോം ഡെലിവറി,

ഗോലമാൽ സോങ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയാണ്. കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ദാ നമ്മുടെ T20 മാച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രണ്ട് മാച്ചസ് ആണ് കേട്ടോ ഉള്ളത്. ഈ രണ്ട് മാച്ചസിൽ ഒരു മാച്ച് ഇപ്പൊ ദാ തുടങ്ങാനായിട്ട് പോകുന്നു. അതില് പഞ്ചാബ് ആൻഡ് RCB തമ്മിലുള്ള മാച്ചാണ്. ഇതില് ഇന്ന് ടോസ് വീണിരിക്കുന്നത് പഞ്ചാബിനാണ്. പഞ്ചാബ് ബൗൾ ചെയ്യാൻ തന്നെയാണ് ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത്. ബൗൾ ചെയ്ത് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ചേസ് ചെയ്തെടുക്കാനായിരുന്നു താല്പര്യം. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ആദ്യം ബാച്ചിങ്ങിൽ ഇറങ്ങിയാലും RCB എന്ത്, ടേബിളിൽ ഇപ്പോഴും ടോപ്പ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ലല്ലോ. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പഞ്ചാബിനാണെങ്കിലും തിരിച്ചു വരേണ്ട ഒരു സമയം തന്നെയാണ്. നല്ലപോലെ ടോപ്പ് പൊസിഷനിൽ നിന്ന് കുറച്ചധികം ദിവസങ്ങളല്ലെങ്കിൽ കുറച്ചധികം മാച്ചസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.

നേരത്ത് പെട്ടെന്ന് കയ്യിലെല്ലാം പോയ പോലെ ആയിപ്പോയി. അതുകൊണ്ട് അവർക്കും തിരിച്ചു പിടിക്കണമല്ലോ. എനിവേ ഇന്ന് ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും ഇന്ന് രാജസ്ഥാൻ ഡൽഹി തമ്മിലുള്ള മാച്ചാണ് നടക്കാനായിട്ട് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കും തിരിച്ച് ടേബിൾ ടോപ്പേഴ്സ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം കേട്ടോ.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സമയം ദാ 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. അപ്പൊ ഈ സമയത്ത് എന്തായാലും ഒരു റെസിപ്പിയും കൂടി പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ BMR പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പൊ നല്ല സ്വാദേറിയ ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ബർവ വില്ലേജിലേക്ക് ചെല്ലുക. അവിടുത്തെ ബിരിയാണി മക്കാനി, അതായത് BMR-ലേക്ക് ചെല്ലുക. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോ വീട്ടിലിരിക്കുകയാണ്, ഒരു ഈവനിങ് ടൈമാണ് എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റിലൊക്കെ നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു സ്വീറ്റ് ക്രേവിംഗ് വരുന്നത്. അങ്ങനെ ഒരു സ്വീറ്റ് ക്രേവിംഗ് വരുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ഇപ്പം നമ്മുടെ ഓട്സ് എടുക്കുക, റോൾഡ് ഓട്സ് ആയിരിക്കും ബെറ്റർ. അതിനോടൊപ്പം കുറച്ച് ക്രീമി ആയിട്ടുള്ള പീനട്ട് ബട്ടർ എടുക്കുക. പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നവരുണ്ടാവാം വീട്ടിൽ, അങ്ങനെയാണെങ്കിൽ അതും ഓക്കെയാണ് കേട്ടോ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് കുറച്ചുണ്ടെങ്കിൽ അതെടുക്കുക. കുറച്ച് ഹണി, കുറച്ച് ബട്ടർ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അൺസോൾട്ട് സോൾട്ടഡ് ആയിരിക്കും ബെറ്റർ. ആൻഡ് വാനില എക്സ്ട്രാക്ട് കുറച്ചെടുത്ത് വയ്ക്കുക. സോൾട്ട്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതെല്ലാം നല്ലതാണ്, കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓട്സ് ബെറ്ററായിട്ട് നമുക്ക് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ആ ഫഡ്ജി ടെക്സ്ചറും നമുക്ക് കിട്ടും. ഇതൊക്കെ പിന്നെ ബാക്കി നല്ലൊരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ നാച്ചുറലി ലഭിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു ഹെൽത്തി പീനട്ട് ബട്ടർ ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാർസ് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ ബാർ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. സോ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഓട്സ് എടുത്ത് ആദ്യം തന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുക, നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. അതൊരു ഫൈൻ ഫ്ലോർ, ഒരു മാവിൻ്റെ പരുവത്തിലൊക്കെ നമുക്ക് കിട്ടില്ലേ, നല്ല പൊടിഞ്ഞിട്ട് അതുപോലെ കിട്ടുന്ന രീതിയിൽ നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുക. കുറച്ചൊക്കെ പീസസ് ഓഫ് ഓട്സ് സെറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് പൊടിയണമെന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പീനട്ട് ബട്ടർ. അപ്പോൾ ഈ പീനട്ട് ബട്ടറാണ് ബേസിക്കലി ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓട്സിലേക്ക് നമ്മൾ നല്ലപോലെ പീനട്ട് ബട്ടറും ഹണിയും മെൽറ്റഡ് ബട്ടറും വാനിലയും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. സെറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു കുറച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് നല്ലപോലെ അമർത്തി സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക്, എക്സ്ട്രാ വെള്ളമോ ഒന്നും ഒഴിക്കരുത് കേട്ടോ. അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതൊരു കറക്റ്റ് ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിലേക്ക് അത് റെഡി ആയിരിക്കും. റണ്ണിങ്ങിലേക്കൊന്നും എത്തിക്കരുത്, കുറച്ച് കട്ടിയായിട്ട് വേണം അത് ഇരിക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു പീനട്ട് ബട്ടർ മിക്സ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊന്നും കൂടി കൊടുക്കാം. അപ്പോൾ ഈ പീനട്ട് ബട്ടറും അതിന് മറ്റതിനകത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി അടുത്ത പീനട്ട് ബട്ടറിൻ്റെ ഒരു ലെയർ തന്നെ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്, കുറച്ച് ക്രീമി ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് ഈ ഒരു സൈഡെല്ലാം സെറ്റായിട്ടൊന്ന് കിട്ടാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് ഞാൻ തിരിച്ചെടുത്തതിന് ശേഷം നമ്മളിനി ചോക്ലേറ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ വേറെ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് മൈക്രോവേവ് ചെയ്ത് അതിനെ ഒന്ന് സ്മൂത്ത് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിച്ചതിന് ശേഷം അതൊന്ന് മുകളിലേക്ക് ഒഴിച്ച് ആ ഒരു ലെയറും കൂടി സെറ്റാക്കിയതിന് ശേഷം അത് വീണ്ടും നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ സെറ്റാണ്. ആൻഡ് മുകളിലായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ റോക്ക് സോൾട്ടൊക്കെ ഇടില്ലേ, അതുപോലെ നമുക്കൊന്ന് ഇതാക്കി കൊടുത്താൽ അതൊന്ന് ബാലൻസ് ചെയ്യും നമ്മുടെ മധുരത്തിനെ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത ദിവസമൊക്കെ എടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ മുറിച്ച് മുറിച്ച് കഴിക്കാൻ പറ്റും. ഇതൊരു 1 hour മുതൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ യു ഗൈസ്. അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്, സൂപ്പർ റെസിപ്പിയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്വീറ്റൊക്കെ കൊടുക്കണം എന്നൊക്കെ തോന്നുകയാണ്, പക്ഷെ എന്ത് ചെയ്യും, ഒരു ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് വിചാരിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പോൾ എന്തായാലും BMR-ൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ മറക്കേണ്ട, ഉച്ചയൂണിനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തോളൂ. ഇപ്പോൾ തൽക്കാലം എനിക്ക് ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: മാറ്റിനി ക്ലാസിക്.

0: Hi, this is Nadia. You're listening to Radio Suno. Qatar's favorite radio station.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
5: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
1: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
6: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
1: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

സിനിമയുടെ ലോകമാണ് മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. നമ്മുടെ മലയാളം സിനിമയെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ മുന്നേറ്റങ്ങളിൽ എപ്പോഴും നമ്മുടെ മലയാള സിനിമ മുൻപന്തിയിലാണ്. അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും പെൺ സാന്നിധ്യമില്ലാത്ത മേഖലകൾ വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലെ സ്ത്രീ സംവിധായികമാർ ആരൊക്കെയാണ്? ഞാൻ ഈ വിശേഷം പറയാനൊരു കാരണമുണ്ട്. ഒരു നായിക കൂടി സംവിധാനത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. അത് മറ്റാരുമല്ല, നമ്മുടെ പാർവതി തിരുവോത്താണ് കേട്ടോ. 20 വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിലെ പുതിയൊരു റോളിലേക്ക് എത്താനായിട്ട് പാർവതി ഒരുങ്ങാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ പാർവതി അഭിനയത്തിന് പുറമെ സംവിധാന രംഗത്തേക്കും എത്താനായിട്ട് പോകുന്നു. ഒരു ഇന്റർവ്യൂവിലാണ് ഈ ഒരു കാര്യം പാർവതി ഷെയർ ചെയ്തിട്ടുള്ളത്. കോവിഡിന്റെ സമയത്ത് തന്നെ രണ്ട് എഴുത്തുകാർ കഥയൊക്കെ ആയിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. താൻ തന്നെ ചിത്രം സംവിധാനം ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നുള്ളത് കഥ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് 5 വർഷമായിട്ട് കാത്തിരുന്നത് എന്നാണ് പാർവതി പറയുന്നത്. ഈ ഒരു വിശേഷം വായിച്ച സമയത്താണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ മലയാളത്തില് എത്ര സംവിധായികമാരുണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ചിത്രം സംവിധാനം ചെയ്ത സംവിധായിക ആരായിരുന്നു. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി

0: ഉണ്ടാക്കുന്നതാണ് കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Matine Marsha.
0: Radio Suno 91.7 FM.
3: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar,
3: and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സംവിധായിക എത്തിയത് എപ്പോഴായിരുന്നു? അല്ലെങ്കിൽ ആരാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ചിത്രം സംവിധാനം ചെയ്ത സംവിധായിക? മലയാള സിനിമയിലെ ആദ്യ വനിതാ സംവിധായിക എന്ന നേട്ടം കൈവരിച്ചത് വിജയ നിർമ്മലയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത വനിത എന്ന ഗിനസ് ബുക്ക് റെക്കോർഡും വിജയ നിർമ്മലയുടെ പേരിലാണ്. വിവിധ ഭാഷകളിലായിട്ട് 47 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ വനിതാ സംവിധായികയായിട്ട് വിജയ നിർമ്മല ചെയ്ത സിനിമയുടെ പേര് കവിത എന്നായിരുന്നു. രണ്ടാമത്തെ വനിതാ സംവിധായിക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷീലാമയാണ് കേട്ടോ. അഭിനയത്തിനപ്പുറമുള്ള ഷീലാമയുടെ ആ ഒരു മേഖല നോക്കി പോവുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഒരു സിനിമയുടെ കഥ, തിരക്കഥ, സംവിധാനം ഇതൊക്കെ ഒറ്റയ്ക്ക് നിർവഹിച്ച ആദ്യ വനിത ഷീലാമയായിരുന്നു. മലയാളത്തിൽ 2 സിനിമകളാണ് ഷീലാമ സംവിധാനം ചെയ്തത്. 3 സിനിമകൾക്ക് കഥ എഴുതി. 30 ചെറുകഥകളും 2 നോവലുകളും പ്രസിദ്ധീകരിച്ചു. ചിത്രകാരി കൂടിയാണ് ഷീലാമ കേട്ടോ. അങ്ങനെ മലയാളത്തിലെ വനിതാ സംവിധായികമാർ ആരൊക്കെ എന്നുള്ള ആ ഒരു ചരിത്രത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ യാത്ര. അക്കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് അഞ്ജലി മേനോൻ. അഞ്ജലിയുടെ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് മനസ്സിനക്കരെ എന്ന മൂവിയിൽ നിന്നും കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
8: Just feel like you're home.
9: Hello friends, namaskaram, naan Ajim
10: Ashraf.
0: You are listening to
9: Radio Suno 91.7.
11: Radio Suno

നമ്മുടെ മലയാള സിനിമയിലെ വനിതാ സംവിധായികമാർ, ആ ഒരു വിശേഷത്തിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് അഞ്ജലി മേനോൻ എന്ന് പറയുന്ന പേരാണല്ലേ. 2012 പുറത്തിറങ്ങിയ മഞ്ചാടിക്കുരു ആയിരുന്നു അഞ്ജലി സംവിധാനം ചെയ്ത ആദ്യ മുഴുനീള ചിത്രം. സിനിമയ്ക്ക് 2008 കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള ആ ഒരു പുരസ്കാരമൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒത്തിരി പുരസ്കാരങ്ങൾ നേടിയ സിനിമ കൂടിയാണ് മഞ്ചാടിക്കുരു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ് കേരള കഫേ. അതായത് ഷോർട്ട് ഫിലിമുകളുടെ ഒരു കളക്ഷൻ ആയിരുന്നു കേരള കഫേ. കേരള കഫേയിൽ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്തത് ഹാപ്പി ജേണി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതുപോലെ തന്നെ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് ഉസ്താദ് ഹോട്ടൽ മൂവിയിലായിരുന്നു. ആ സിനിമയ്ക്ക് കഥ എഴുതിയത് അഞ്ജലി മേനോൻ ആയിരുന്നു. പിന്നീട് അടുത്ത സംവിധാനം വരുന്നത് അഞ്ജലി മേനോന്റെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബാംഗ്ലൂർ ഡേയ്സ്. ആ സിനിമയുടെ കഥയും അഞ്ജലി തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ 2018 റിലീസായ കൂടെ എന്ന് പറയുന്ന മൂവി, ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും ഒക്കെ അഞ്ജലി തന്നെയായിരുന്നു. ഇനിയിപ്പോ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ചില വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് കൂടെ മൂവിയിൽ നിന്നും

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on
1: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukkas 917 evenings
4: presented by Joy Alukkas, world's favorite jeweler.
3: Joy Alukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's

0: ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹ്സിൻ.
1: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്. Suno Bollywood Hindi hit of the hour.

0: ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: Chennai Beats.
2: Tamil, head of the hour.
3: In the art of Podumakulanda.

മലയാള സിനിമാ ലോകത്തെ സംവിധായികമാർ ആരൊക്കെയാണ്, ആ ഒരു ചരിത്രവും വിശേഷങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഗീതു മോഹൻദാസ് എന്ന താരത്തെ നമുക്കറിയാം, ഗീതു മോഹൻദാസ് ഒരു സംവിധായിക കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ വിധു വിൻസെന്റ്, രേവതി, ശ്രീബാല, ശാലിനി ഉഷ ദേവി, രേവതി വർമ്മ, റോഷ്നി ദിനകർ, അതുപോലെ മധുര മനോഹര മോഹം നമ്മുടെ ഷറഫുദ്ദീൻ മൂവി ആയിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തതും ഒരു സംവിധായികയായിരുന്നു സ്റ്റെഫി സേവ്യർ ആയിരുന്നു സംവിധാനം ചെയ്തത്. സ്റ്റെഫി കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ് കേട്ടോ, സിനിമയിലെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പുഴു എന്ന ചിത്രം സംവിധാനം ചെയ്ത റഥീന ഷർഷാദ്, അങ്ങനെ ഒരുപാട് സംവിധായികമാർ നമ്മുടെ മലയാളത്തിലുണ്ട്. ഞാൻ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. ബാംഗ്ലൂർ ഡേയ്സ് മൂവിയുടെ ഒരു വിശേഷം ഷെയർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ, അതായത് ബാംഗ്ലൂർ ഡേയ്സ് സിനിമയുടെ ക്ലൈമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ സൂപ്പർ ക്രോസ് റേസിംഗ് മത്സരമാണെന്നൊരിക്കൽ അഞ്ജലി മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റേസ് സെറ്റിട്ട് ചെയ്യാനുള്ള ഒരു ബജറ്റ് ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പൂനെയിൽ നടന്ന ഒരു റേസിംഗ് മത്സരമാണ് നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിൽ കാണുന്നത്. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയാണ് അവിടെ സൂപ്പർ ക്രോസ് റേസ് നടക്കുന്നത്. അന്നത്തെ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുള്ള അരവിന്ദ് KP അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ദുൽഖർ സൽമാൻ ചെയ്ത അജു എന്ന കഥാപാത്രമായിട്ട് അരവിന്ദിനെയാണ് റേസിൽ ഷൂട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെ എത്തി റേസ് ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യ റേസിൽ അരവിന്ദ് പരാജയപ്പെടുന്നുണ്ട്. അതൊരു വിഷമമായിട്ട് മാറി ആകെ 2 റേസാണ് അരവിന്ദിന് ഉണ്ടായിരുന്നത്, ആദ്യ റേസും അവസാനത്തെ റേസും. ലാസ്റ്റ് റേസ് ഷൂട്ട് ചെയ്യുന്ന സമയം ക്യാമറ ക്രൂ ഒക്കെ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ആ റേസില് അരവിന്ദ് വിജയിക്കുകയും ചെയ്തു. അതേ കഥാപാത്രം തോൽക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന ഫുട്ടേജ് അവർക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. റേസിന്റെ തുടക്കത്തിൽ അജു എന്ന് പറയുന്ന കഥാപാത്രം പരാജയപ്പെടുന്നതായിട്ടും അവസാനം വിജയിക്കുന്നതായിട്ടും കാണിക്കാൻ പറ്റി. അങ്ങനെ നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ഡേയ്സിന്റെ ക്ലൈമാക്സിൽ കാണുന്നതെല്ലാം റിയൽ ലൈഫ് ഫുട്ടേജ് ആണ്. ഇതൊരു ഇന്റർവ്യൂല് അഞ്ജലി മേനോൻ ഷെയർ ചെയ്ത കാര്യമാണ്. അപ്പൊ ഈ ഒരു വിശേഷം കൂടി നിങ്ങളുടെ അടുത്തേക്ക് നൽകിക്കൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.

കരളമിളക് മുതടിവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളിക്കുളമിളകിയ ചുരുളകം ആഹാ കളകളമിളക് മുതടിവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളിക്കുളമിളകിയ

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ ദേ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ യെസ് മാറ്റനി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം 3 മണി കഴിഞ്ഞ് 14:08 ആവുമ്പോൾ ഇൻഫാക്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമാ കഥകൾ തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. ബട്ട് ദെൻ അറ്റ് ദ വെരി ഔട്ട്സെറ്റ് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ കൂടി പറയുന്നു. ആ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ഇങ്ങനെ എത്തുമ്പോൾ എവിടെ വിഷസ് ഒക്കെ എങ്ങ് പോന്നോട്ടെ, 5000970017 വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ചെറിയ മടിയും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാധ്യതയ്ക്കൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സിനിമ അപ്ഡേറ്റ്സിലേക്ക്. ബട്ട് ദെൻ ഈ ഒരു സിനിമ അപ്ഡേറ്റ് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചത്തെ സിനിമകളുടെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മോശമുള്ള കാര്യമല്ലേ. യെസ്, അപ്പോൾ ആ റിവ്യൂവിലേക്ക് തന്നെ ആദ്യം ഞാൻ കയറാമെന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ എനിക്ക് എല്ലാവരുടെയും വിഷസും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ് ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷ് ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ ഒന്ന് അയച്ചോളൂ 5000970017. സിനിമാ ലോകത്തെ വിശേഷങ്ങളുടെ ഇടയിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂടെ നമുക്ക് മറ്റുള്ളവരിലെ അരികിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റി കൂടെ നോക്കാം. അത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് വി ഡു ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യം ദാ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഹാവിങ് സെഡ്, ഞാൻ തിരിച്ചു വരുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദാ കഴിഞ്ഞ ആഴ്ച റിലീസായ ആ ഒരു ഐ മീൻ കഴിഞ്ഞ ആഴ്ച മീൻസ് ഈ ഒരു വീക്കെൻഡിൽ റിലീസായിരിക്കുന്ന കറുപ്പ് എന്ന സിനിമയുടെ റിവ്യൂമായിട്ടായിരിക്കും. ആൻഡ് having said that, you have tuned in to Qatar's favorite FM station, Radio Sonora 91.7 FM. Kete kete, kutu kudam.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
3: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.
3: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
6: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
5: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: Hi, this is Pearly Mani.
9: You're listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome back to Radio Zone 91.7 FM. Matinee Mashup in the time. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ, ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ലല്ലോ. സിനിമ കണ്ട ഒരാൾ നമ്മുടെ കൂടെ ആ വിവരമൊക്കെ പറയാനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ മാർക്കറ്റിംഗ് ടീമിലെ സുൽഫിയാണ് ഈ ഒരു സമയം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. Yes, Sulfi, welcome to the show.
4: Thank you.
3: All right.
5: Enakku pidicha color ava kanna rendu enna moyakatta
3: കറുപ്പാണോ സുൽഫിക്ക് ഇഷ്ടപ്പെട്ട കളറെന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ കറുപ്പ് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു, ആ സിനിമയുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞോ.
4: അല്ലേ, നല്ല രസമുണ്ടായിരുന്നു മൂവി. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു തരം ഓഡിയൻസ് ഉണ്ടല്ലോ, മലയാളി ഓഡിയൻസ് ഉണ്ടായിരുന്നു, തമിഴ് സ്പീക്കിംഗ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് ലാഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാലും തമിഴ്മാര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻട്രി ഒക്കെ വരുമ്പോഴൊക്കെ നല്ല കയ്യടി, തിയേറ്റർ നല്ല സപ്പോർട്ടീവ് ആയിട്ട് അവർ നിന്നിരുന്നു. ചിലപ്പോ നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാണ്ടായിരിക്കും, ബാക്കി തമിഴ് ഓഡിയൻസിന് സൂപ്പർ ആയിരിക്കും.
3: കാരണം
4: സോങ്സ്, പിന്നെ ഡാൻസ്, തൃശ ആയാലും നല്ല ഭംഗിയൊക്കെ ആയിട്ട് വന്ന കാരണം എല്ലാരും
3: നോക്കിയിരിക്കും.
4: സൂര്യ കാണാൻ നല്ല മൊഞ്ച് വെച്ചിരിക്കും.
3: മൊഞ്ച് സൂര്യ

0: അല്ല, അത് അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയും തമിഴ് സിനിമ രണ്ടും രണ്ട് ഫീൽഡാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു ബൂസ്റ്റ് വേണം.
1: ഓഡിയൻസ് ഡിഫറെന്റ് ആണല്ലോ, നമ്മള് മലയാളീസ് കാണുന്ന പോലെ ആയിരിക്കില്ല തമിഴ് അവര് കാണുന്നത്. ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലാഗ് ആയിട്ട് തോന്നി അങ്ങനെ വലിച്ചു നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോയി.
0: ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഇഷ്ടപ്പെട്ടത്? ഏത് ഹാഫ് ആയിരുന്നു?
1: ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. കാരണം മലയാളം
0: ഇന്ദ്രൻസേട്ടന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഇച്ചിരി ദേഷ്യമുള്ള ക്യാരക്ടർ ആണോ?
1: അല്ല, അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് ഒരു കോടതി ബേസ് ചെയ്തിട്ടുള്ള കേസാണ്
0: പോകുന്നത്. ഓക്കെ.
1: അതിൽ ആളുടെ മകളുടെ ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളായിട്ട് നല്ല ഇമോഷണൽ കണക്ട് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്.
0: എക്സാക്ട്. ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ് ഇമോഷണൽ കണക്ട് ആൻഡ് ഓൾസോ ഇന്ദ്രൻ സാറിന്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു.
1: ആള് മലയാളി ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്തത്. അത് നല്ല നല്ല ഇതുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ആണ് ഇച്ചിരി.
0: അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാഫിന്റെ കഥയായിട്ട് സുൽഫിയും ഞാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ പെർട്ടിക്കുലർലി നിങ്ങൾക്ക് താല്പര്യമായിട്ട് തോന്നിയ, ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കാം, എടുത്തു പറയേണ്ടത് സായി അഭയങ്കർ ആണ് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാനുണ്ട്. ആൻഡ് ഹാവിംഗ് സെഡ്, ഞങ്ങൾ രണ്ടുപേരും തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് സൺഡേ റിവ്യൂവിന്റെ ടൈം. All right, stay tuned to your favorite FM station, Radio Sonora 91.7 FM. Da oru beautiful track coming up on your happiness frequency 91.7 FM. Ketu kettu kootukodam.

0: Radio Suno. Radio Suno. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: This is Matinee Masha, only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM ൽ മാത്തിനി മാച്ച് അപ്പിന്റെ ടൈം. സന്ദീപും സുൽഫിയും, യെസ് സുൽഫിയും ഞാനുമാണ് ഇപ്പൊ കൂടെ ഉള്ളത്. സുൽഫി, സോ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മള് മലയാളികൾക്ക് പ്രശ്നമുള്ളത് ഒരു സിനിമ കാണാം, മലയാളികൾക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും തന്നെ മനുഷ്യന്മാർക്ക് പ്രശ്നമുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ദ മൂവി. നമുക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ക്ലൈമാക്സ് ആണെങ്കിലും അതില് ഇപ്പൊ അടുത്ത് നടക്കാൻ പോകുന്ന സീൻ ഇന്നതായിരിക്കും എന്നുള്ള പ്രെഡിക്റ്റബിലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ സീനാണ്. അപ്പൊ ആ ഒരു സീൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും നമ്മൾ ആ ഒരു സൺഡേ റിവ്യൂലോട്ട് കടക്കേണ്ടതാണ്. കറുപ്പ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീ ആൻഡ് സുൽഫി ഓൺ ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ആരംഭിക്കലാമാ റിവ്യൂ? സുലുങ്കമ്മാ, ഇനി ഫുൾ തമിഴായിരിക്കും ഞാൻ, കുറെ നേരത്തേക്ക് തമിഴാണ്. തമിഴ് തെരിയുമാ സുൽഫി?
2: കൊഞ്ചം കൊഞ്ചം തെരിയും,
1: കൊഞ്ചം കൊഞ്ചം തെരിയും. സോ സുലുങ്ക എപ്படி இருந்துச்சு? அந்த ஒரு செகண்ட் ஹாஃப் பத்தி தான் நாம சொல்லிட்டு இருந்தோம். அதுல வந்து த்ரிஷாவோட பெர்ஃபார்மன்ஸ் பத்தி நீங்க எதுமே சொல்லல, ஒரு பியூட்டிஃபுல் தான், அது எதுமே டிபேட் எதுவும் கிடையாது. சோ வாட் யூ ஹேவ் டு சே அபௌட் த்ரிஷாவோட அந்த பெர்ஃபார்மன்ஸ்?
2: செகண்ட் ஹாஃப்ல ஆன த்ரிஷா கொஞ்சம் கூட இன்விசிபிள் ஆயிட்டு ஸ்கிரீனில வருது. ஃபர்ஸ்ட் ஹாஃப்ல கொஞ்சம் பண்ணல இந்திரன் சேட்டனே
1: പിന്നെ പക്ഷെ
2: നമ്മള് ഒട്ടുമിക്ക സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് വരണുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നില്ല, ഏതൊക്കെ സൈഡ് എന്നുള്ളത് പറയുന്നില്ല. നമ്മൾ ആ സിനിമ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും.
1: ഈ ആഴ്ച ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഉണ്ട് എന്നറിയാം. ബട്ട് ഈ ഒരു പോയിന്റിൽ ഒരു ചെറിയ കാര്യം കൂടി, ആ ഒരു സിനിമയുടെ especially when we come to the technical side, technicalities ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മലയാളീസ് മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വേൾഡ് വൈഡ് ആയിട്ട് എടുത്തു പറയേണ്ടത് വീരപ്പ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട് കേട്ടോ. സോ ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ മൂവി ഓൾസോ, ഈ ഒരു ട്രാക്ക് ഒന്ന് കേട്ട് നോക്കണം. ഇറ്റ് വാസ് എ ബാങ്ങർ ടെക്നിക്കൽ സ്റ്റഫ്. അതും സായ അഭയങ്കറിന്റെ അടുത്ത് നിന്ന് വരുമ്പോ വി ക്യാൻ എക്സ്പെക്ട് സംതിങ് എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അതിന്റെ കൂടെ തന്നെ ജി കെ വിഷ്ണു, ഹൂസ് ദ സിനിമറ്റോഗ്രാഫർ ഓഫ് ദ മൂവി, അതിലെ ഒരു കളർ സാച്ചുറേഷൻ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഹൈലി കളർ സാച്ചുറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂവിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഒരു റിവ്യൂ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോഴേ നമ്മുടെ സുൽഫി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പേര് പറയാൻ വേണ്ടിയിട്ടാണ്, ബിക്കോസ് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന സിനിമ
2: വെയിറ്റിംഗ് വെയിറ്റിംഗ്
1: മെയ് 21. എല്ലാവരും മീറ്റിംഗ് തന്നെയാണ്, അടുത്ത ആഴ്ച എന്നൊന്നും പറയാനില്ല, കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ആ ഒരു ദിവസത്തിന് എങ്ങനെയാ ജോർജ് കുട്ടി പെടുവോ ഇത്തവണ?
2: ഇത്തവണ ജോർജ് കുട്ടിനെ പെടുത്തുന്നു തോന്നുന്നു,
1: തോന്നുന്നു അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അഭിമുഖങ്ങൾ കേൾക്കുന്നു.
2: പിന്നെ നമ്മള് അവർ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്
1: എന്തോ സീൻ ഉണ്ടെന്നുള്ളത്, കറക്റ്റ് ആയിട്ട് വരില്ല.
2: ഇതോടുകൂടി നിർത്താൻ പറഞ്ഞു.
1: പക്ഷേ കഥയുണ്ട്, മുന്നോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 4-5 പാർട്ട് ഇറങ്ങാനുള്ള സാധ്യതകൾ പറയുന്നു. പക്ഷേ ഇനി സിനിമ കാണാതെ നമ്മൾ 4 വേണോ 5 വേണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ദേർ വുഡ് ബി സംതിങ് എന്നുള്ള ഒരു കാര്യത്തിന് നമ്മൾ, ജിത്തു ജോസഫ് സച്ച് എ ബ്രില്യന്റ് ഡയറക്ടർ, അപ്പൊ എന്തായാലും മോശപ്പെട്ട രീതിയിലായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ.
2: രണ്ട് മൂവിയിലും നമ്മള് വിചാരിക്കാത്ത സർപ്രൈസ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും എല്ലാരും കൂടുതൽ
1: അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് സൺഡേ റിവ്യൂല ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. യെസ്, ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടീം സുൽഫിയാണ്. യു വിൽ ഹാവ് ടു കം ബാക്ക് അഗൈൻ, വീണ്ടും റിവ്യൂ ഒക്കെ പറയാൻ വിളിക്കുമ്പോൾ. ഓക്കെ,
2: താങ്ക് യു സോ മച്ച്.
1: എക്സ്പീരിയൻസ് ഹാപ്പി ആണോ?
2: ഫസ്റ്റ് ടൈം.
1: ഓക്കെ. സന്ദീപും സുൽഫിയാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ദാ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്, കേട്ട് കേട്ട്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds nilnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Welcome back to Radio Suno 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 3:26. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിലും മനോഹരമായിട്ട് നമ്മുടെ സുൽഫി റിവ്യൂ ഒക്കെ പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ റിവ്യൂ ഓരോരുത്തരുടെ പേഴ്സണൽ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ സുൽഫി പറഞ്ഞ സുൽഫിയുടെ കാഴ്ചപ്പാടാണ്, ഞാൻ പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ കാണാണ്ടിരിക്കേണ്ട, ഓഫ് കോഴ്സ് ചെന്ന് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവും ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മൂവി റിവ്യൂ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഒരു മൂവി റിവ്യൂവിന് കേട്ടതിന് ശേഷം സിനിമ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലോട്ട് വരണ്ടിരിക്കുക. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളുടെ വിശേഷങ്ങളിലേക്ക്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച കോമ്പറ്റീഷൻ വെക്കാനായിട്ട് ആർക്കും തന്നെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് 21 ഇറങ്ങാനിരിക്കുന്ന നമ്മുടെ ദൃശ്യത്തിൻ്റെ തേർഡ് സീസൺ എന്ന് പറയുന്ന വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്ലോക്ക് ബസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് 100 കോടി 200 കോടി 300 കോടി ഏത് ക്ലബിലേക്ക് ആണ് കയറാൻ പോകുന്നത് ഇതൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലോക മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്, ഗോബ്ലിൻ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനി എന്ന് വരും എന്നുള്ള ആലോചനയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് മൂവികൾ തന്നെ OTT റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ള സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദാ നെറ്റ്ഫ്ലിക്സ് ഒന്ന് സ്ട്രീം ചെയ്യാനായിട്ട് മറക്കണ്ട. 13-ാം തീയതി തൊട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. ചാക്കോച്ചൻ, അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു ഒക്കെ കൂടെ അഭിനയിച്ചിരിക്കുന്ന, ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ നൽകിയിരിക്കുന്ന സിനിമ. ക്രൈം ത്രില്ലർ എന്നൊരു ജോണറിലേക്ക് മാത്രമല്ല ഡാർക്ക് കോമഡി എന്നുള്ള ആ ഒരു ജോണറും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുമ്പോൾ ഡാർക്ക് കോമഡി അതേപോലെ ത്രില്ലർ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ക്രൈം ത്രില്ലേഴ്സിന് വാച്ച് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു മൂവിയും സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. കറുപ്പ്, സംവിധാനം RJ ബാലാജി, സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ, അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: Welcome back to Radio Sunu 91.7 FM IPL T20 updates in the time. അങ്ങനെ യെസ്, എനിക്കിവിടെ അതേ സിനിമാ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം പേര് തന്നെ മെസ്സേജ് അയക്കുന്നത്. സന്ദീപ്, ഐ പി എൽ അപ്ഡേറ്റ് ഒന്ന് പറയാമോ? ഐ ഡി എൽ സ്കോർ കാണാനായിട്ട് അറിയാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഷൈൻകുമാറിൻ്റെ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഐ പി എൽ സ്കോർ എന്തായി എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. സൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ റൈറ്റ് എവേ ടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
11: Brought to you by
12: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
13: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് @ വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
14: In association with
15: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: വണ്ടർഫുൾ ടീംസ്, രണ്ട് ഗംഭീരമായിട്ടുള്ള എന്താണ് ടീംസ്, അതിൻ്റെ ആ ഒരു മത്സരം ഏറ്റവും അധികം നന്നായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്ഡേറ്റിലേക്ക് എത്തുന്നത്. പഞ്ചാബ് ആൻഡ് ഓൾസോ ബാംഗ്ലൂരു, രണ്ട് ടീമുകളുടെയും ആ ഒരു ഐ പി എല്ലിൻ്റെ 61-ാമത്തെ മാച്ചിൽ ഗംഭീരമായിട്ടുള്ള സ്റ്റേഡിയത്തിൽ തന്നെ എത്തി നിൽക്കുമ്പോൾ മാർക്കസ് സ്റ്റോയ്നസ് ആൻഡ് ഓൾസോ ശശാങ്ക് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് ശശാങ്ക്, 21 ബോൾസിൽ നിന്നും 32 റൺസ് സ്വന്തമാക്കി മാർക്കസ് സ്റ്റോയ്നസ്. 14 ബോളിൽ നിന്നും 33 റൺസ് സ്വന്തമാക്കി ശശാങ്കും ഓൺ ക്രീസിൽ നിൽക്കുമ്പോൾ നമുക്ക് 146 റൺസ് ആണ് പഞ്ചാബ് എടുത്തിരിക്കുന്നത്. 15 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. ആൻഡ് പഞ്ചാബിൻ്റെ അതിന്റെ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് 30 ബോളുണ്ട് 77 റൺസ് സ്വന്തമാക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി പോസിബിൾ ഓർ നോട്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ 5 ഓവേഴ്സ് കൂടിയാണ് ബാക്കിയുള്ളത്. 15 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. 146 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ്. ആൻഡ് ബംഗളൂരു 222 എന്നുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സ്കോറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റിലേക്ക് എത്താനായിട്ട് പഞ്ചാബിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ദ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്കിലോട്ട് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇൻ ബിറ്റ്വീൻ സിനിമാ കഥകളും ഒക്കെ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ചെറിയൊരു ആഘോഷത്തിനുള്ള സമയം. എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ മൊമെന്റും അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
3: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അൽ അനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
2: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
4: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോഅപ്പ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് പെട്ടെന്ന് കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
2: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
3: Welcome back to Radio Suno 91.7 FM Matinee Mashup in the time. Sandeep Anu Kode join cheyyunnu. The studio clock il samayam 4 mani kazhinja 30 minutum 28 secondum. അങ്ങനെ കുറച്ച് മുന്നേ നമ്മൾ ഐ പി എൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഐ പി എൽ അപ്ഡേറ്റ്സിൽ നിന്നും നേരെ എത്തുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ സോങ് ഇങ്ങനെ മനസ്സിൽ കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു മുഖമായിരിക്കും. And there is no debate on that. എത്ര തന്നെ ഇനി ആ ഒരു ക്യാരക്ടർ നെയിം, എത്ര വർഷങ്ങളായെങ്കിൽ പോലും നമുക്ക് ആ ഒരു ക്യാരക്ടർ നെയിം സിനിമയിലുള്ള ഒരുപാട് ഇൻസ്റ്റൻസുകൾ തന്നെ ഓർമ്മയിലുണ്ട്. We cannot imagine anybody else. വേറെ ആരെയും ജോർജ് കുട്ടി എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഇനി ചെയ്യാനും അല്ലെങ്കിൽ മാറി ചെയ്യാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു. മുമ്പ് ടെലിവിഷൻ ഈ സീരിയൽസും കാര്യങ്ങളും ഒക്കെ ഏറ്റവും അധികം പ്രോംപ്റ്റായിട്ട് നിൽക്കുന്ന, ഐ മീൻ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ 90s ടൈം, ഐ മീൻ 90s കിഡ്സിന് അറിയാം, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ. മിക്കവാറും ഈവനിങ് സമയമാകുമ്പോൾ നമ്മൾ പല സീരിയലുകളും കണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ സീരിയൽ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൽ ചിലപ്പോൾ ഈ ക്യാരക്ടേഴ്സ് അങ്ങ് മാറും, ആൾ തന്നെ മാറിപ്പോവും. അതിനുശേഷം വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മമാർക്കും അമ്മമാർക്കും സീരിയൽ കാണുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ക്യാരക്ടറിനെ അവിടെ കാണാനായിട്ട്. ജോർജ് കുട്ടി എന്നുള്ള ആ ഒരു കഥാപാത്രം ഒരു പക്ഷേ ഇനി മാറാനാണ് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സജഷൻസ് ഒരുപാട് വരാം. എങ്കിൽ പോലും ലാലേട്ടനെ മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ലാലേട്ടന് പകരം ആര് എന്നുള്ള ഒരു ചോദ്യം ഭയങ്കരമായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് എടുക്കേണ്ടതാണ്. കാരണം അത്ര മനോഹരമായിട്ട് ഒരു ആർട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ജോർജ് കുട്ടി എന്നുള്ള ആ ഒരു ക്യാരക്ടർ അല്ലേ. പിന്നെ ജോർജ് കുട്ടി നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡേറ്റ് ഓർത്തിരിക്കാനും ഇന്നും ആ ഡേറ്റിന് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ മലയാളികൾക്ക് ആ ഒരു മാസവും ആ ഒരു ഡേറ്റും മനസ്സിൽ കുറിച്ചിട്ട പോലെയാണ്. നമ്മുടെ ബർത്ത് ഡേറ്റ് പോലും ഇത്രയ്ക്ക് ഓർമ്മ കാണില്ല എന്നുള്ളതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഫാക്റ്റുകൾ ദൃശ്യം എന്നുള്ള സിനിമയെ ചുറ്റിപ്പറ്റിയിട്ട്. ബട്ട് ദെൻ ദൃശ്യം 3-ലും ലാലേട്ടൻ എത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് അദ്ദേഹത്തിന് തോന്നിയ പോലെ നമുക്കും തോന്നിയിരുന്നെങ്കിലോ, അദ്ദേഹം ആദ്യം അപ്രോച്ച് ചെയ്തത് ലാലേട്ടനെ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ബേസിക് ഫാക്ട്. അപ്പോൾ ലാലേട്ടൻ അല്ലെങ്കിൽ ആരായിരുന്നു ജിത്തു ജോസഫിൻ്റെ മനസ്സിലുള്ളത്? ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ ആ വ്യക്തി ആരാണെന്നുള്ളത്, ആ ആക്ടർ ആരാണെന്നുള്ളത്. ആൻഡ് റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് തന്നെയാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം, പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917-ലേക്ക്. ദൃശ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൃശ്യത്തിലെ പാട്ടിലേക്ക്, സ്പെഷ്യലി നജീമിൻ്റെ ആ ഒരു വോയിസിലേക്ക്, നജീം അർഷാഫ് പാടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ട്രാക്ക് കമ്മിങ് അപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3-ഡെ ടിക്കറ്റ്സ് ആണ്. ചോദ്യം ഇതാണ്, ദൃശ്യം എന്നുള്ള ആ ഒരു സിനിമയിൽ ആദ്യം ജിത്തു ജോസഫ് അപ്രോച്ച് ചെയ്തിരുന്നത് ലാലേട്ടനെ അല്ല, മറ്റൊരു ആക്ടറിനെ ആയിരുന്നു. ഏതാണ്, ആരാണ് ആ ഒരു ആക്ടർ എന്നുള്ള ചോദ്യം 5000917-ലേക്കാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത്. ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് യെസ്, ലക്കി വിനേഴ്സിന് ദൃശ്യം 3-ഡെ ടിക്കറ്റ്സ്. Stay tuned. This is Qatar's happiness frequency 91.7 FM. Kete kete kootu kodam.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യർ ആണ്. റേഡിയോ സുനു 91.7.
6: This is only on
0: Radio Suno 91.7 FM.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: Welcome, welcome, welcome back to Radio Suno 91.7 FM. Batani massive in the time aanu Sandeep aanu koode join cheyyunnathu cinema logathe visheshangal pangavikkan. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 58 സെക്കൻഡും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എന്തായാലും ഈ ഒരു ഈവനിങ് ഞാൻ കുറച്ച് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്കിത് ഇവിടെ ഒരുപാട് പേര് ടിക്കറ്റ് എനിക്ക് തന്നെ കിട്ടണം, ഭാഗ്യമൊന്നും നോക്കണ്ട, ടിക്കറ്റ് തന്നിരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരുപാട് പേര് ഇത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചോദിച്ച ചോദ്യം അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളായ കുറച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജോർജ് കുട്ടി എന്നുള്ള പേര്, ആ ഒരു പർട്ടിക്കുലർ നെയിം ഇനി വേറെ ആർക്കൊക്കെ തന്നെ ഇട്ടാലും നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു പിക്ചർ തന്നെയാണ്. I personally cannot think of anybody else. എനിക്ക് വേറെ ആരെയും, അത് ആക്ടേഴ്സിൻ്റെ അടുത്തുള്ള ഇതുകൊണ്ടല്ല, ബട്ട് ദെൻ ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ആൻഡ് ദെർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. ആ ഒരു ഡിബേറ്റിന് എന്തായാലും ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ നേരെ പോയത് ആദ്യത്തെ നമ്മുടെ ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതിയിലേക്കായിരുന്നു. ആദ്യമായിട്ട് തന്നെ ലാലേട്ടൻ്റെ ആ ഒരു പിക്ചറല്ല നമ്മുടെ ജിത്തു ജോസഫിന് മനസ്സിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് സം അദർ ആക്ടർ. ആരായിരുന്നു ആ ആക്ടർ എന്നുള്ള ചോദ്യത്തിന് ാണ് ഉത്തരം പറയേണ്ട. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3 ടിക്കറ്റ്സ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സുനീഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആർ കെ പറഞ്ഞിട്ടുണ്ട് ആൻസർ, പ്രശാന്ത് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ പ്രശാന്തിന്റെ ആൻസർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രീനിവാസൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ശ്രീനിവാസ് എന്നല്ല. നോ. ആൻഡ് പ്രിയ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അച്യുതേ ആൻസർ പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഷെഹസാദി എന്നാണോ പേര്, ഓക്കെ ഷെഹസാദി ഇഫ് ഐ എം നോട്ട് റോങ്, റൈറ്റ് ആൻസർ തന്നെയാണ്. ധ്യാൻ റൈറ്റ് ആൻസർ. സമീർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വിശാഖ് ആൻസർ പറയുന്നു, മുഹമ്മദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ദൃശ്യ ആൻസർ പറയുന്നു, അൻഷു ആൻസർ പറഞ്ഞിട്ടുണ്ട്, ടോഷി തോമസ് എം എസ് എന്ന അക്കൗണ്ടിൽ നിന്നും, ഷംസീർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, സനീബ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, നജീദ് ആൻസർ പറഞ്ഞു ണ്ട്, ആൻഡ് ഓൾസോ നിഷാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, മാർട്ടിൻ ആൻസർ പറയുന്നു, ഇഫ്തിഹാറുദ്ദീൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, സുമേഷ്, അൽജോ മാത്യു, ഹാഷിം, അതേപോലെ തന്നെ അനീസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷമീർ, പ്രിൻസ് ജോർജ്, നബീൽ, അതേപോലെ തന്നെ ധനീഷ് ആൻസർ പറയുന്നു, സിജോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേ ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസേഴ്സിനൊക്കെ തന്നെ ഞാൻ എല്ലാം വരവ് വെച്ചിട്ടുണ്ട്. ലക്കി വിനേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫാക്റ്റ് കുറച്ച് സമയം കൂടി തരാം, പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ 5000917 ദൃശ്യം 3 മാത്രമല്ല, ദൃശ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ട് തൊട്ട് ജിത്തു ജോസഫിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആക്ടർ സം വൺ ഡിഫറെൻറ്റ്. ആരായിരുന്നു ആ ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടർ ചെയ്യാനായിട്ട് ജിത്തു ജോസഫിൻ്റെ മനസ്സിലുള്ള ആക്ടർ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000.

0: 00917 ലേക്ക്. മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ്
1: ആപ്പ്.
0: This is Katha's favorite FM station, Runway, in the cinema le paatilike Sujaa Chichi Vidu Pratap paadi irikkina paattu.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 412.50 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 478 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 504 ഖത്തർ റിയാൽ ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 547 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. മാറ്റിനി മാഷപ്പിന്റെ ടൈം സന്ധിവാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ യെസ് ദൃശ്യം 3 എന്നുള്ളൊരു സിനിമയുടെ ടിക്കറ്റും അതേപോലെ തന്നെ ഒരുപാട് പേര് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. സിനിമയുടെ ടിക്കറ്റ് ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ലക്കി വിന്നേഴ്സിന് തീർച്ചയായിട്ടും ടിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഇതാ ആ ഒരു രണ്ടാമത്തെ ലിസ്റ്റിലേക്കാണ്. ഞാൻ ആരുടെയൊക്കെ പേരാണ് വായിച്ചതെന്ന് ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചേക്കണേ. രാഹുൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ ഓൾറെഡി ആൻസർ പറഞ്ഞ് ഞാൻ പേര് വായിച്ചതല്ലേ. ഓക്കെ, റിയ ജോർജ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റംഷീദ് ആൻസർ പറയുന്നു. ശ്രീകോട്ട ബാക്കി എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, കാരണം കുത്ത് കുത്ത് കുത്ത് എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്, പേര് കംപ്ലീറ്റ് ആയിട്ടില്ല. ഹായ് എന്നുള്ള ഒരു മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ, എന്താണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. റംഷീദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുമേഷ് ആൻസർ പറയുന്നു, ജയറാം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയറാം അല്ലല്ലോ. ഫീസൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നഖീൽ ആൻസർ പറയുന്നു. നാഷി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നിക്കേത് ആൻസർ പറയുന്നു. അനൂപ് ഹരിദാസ്, സോബിൻ തോമസ്, സബീൽ ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ജസീറിൻ്റെ ആൻസർ ഉണ്ട്. അതേപോലെ ഷൈൻ തോമസ്, മുരളി കൃഷ്ണൻ ആൻസർ പറയുന്നു. സുനീഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആർ കെ എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഉത്തരം റൈറ്റ് ആൻസർ തന്നെയാണ് വന്നേക്കുന്നത്. ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സഫാദ് ദേ ഒരു ഹായ് കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ചോദ്യം ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ചോദ്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇല്ല, സഫാദ് ബാംഗ്ലൂരിൻ്റെ ജയത്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സഫാദ് ബ്രോ, ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഐ പി എൽ അപ്ഡേറ്റ് എന്തായാലും എന്ത് അടുത്ത മത്സരത്തിലോട്ട് കടക്കാനുമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ബിനോയ് ദ റൈറ്റ് ആൻസർ തന്നെയാണോ പറഞ്ഞേക്കുന്നത്. ബിനോയ് ബ്രോ, 1 സെക്കൻഡ്, ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജോർജ് കുട്ടി എന്ന ക്യാരക്ടർ മനസ്സിൽ ആദ്യം കൊണ്ടുവരുന്നത് ലാലേട്ടൻ്റെ പിക്ചർ. അത് ഇനി ഉറക്കത്തിലാണെങ്കിലും നമ്മളെ വിളിച്ച് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മുഖം തന്നെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ബട്ട് ആദ്യം ജിത്തു ജോസഫിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ജോർജ് കുട്ടി ലാലേട്ടനല്ല, മറ്റൊരു ആക്ടറാണ്. ആരാണ് ആ ആക്ടർ എന്ന് അറിയാനായിട്ട് ഞാനെന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ഇറ്റ് ഈസ് നൺ അദർ ദാൻ. ഒരു 2 സെക്കൻഡ് സമയം തരാം, അപ്പോഴത്തേക്കും ആൻസർ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ പറയാനുള്ളവർ. മഹറൂഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് പേരില്ലാത്ത 1-2 അക്കൗണ്ടുകളിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. സുദീപ് റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. സഫാദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷഹീൻ ആൻസർ പറയുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറയുമ്പോൾ ജിത്തു ജോസഫിന് മനസ്സിൽ അങ്ങനെ ഒരു ഫിഗർ ഉണ്ടായിരുന്നോ? യെസ്, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ആക്ടർ, നമ്മുടെയൊക്കെ സ്വന്തം മമ്മൂക്കയുടെ ആ ഒരു ഫേസ് തന്നെയാണ് ജിത്തു ജോസഫിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഇനി ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മാറ്റി പറയാനായിട്ട് നിൽക്കണ്ട, കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞ ലക്കി വിന്നേഴ്സിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ആദ്യം ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. ആൻഡ് കൺഗ്രാജുലേഷൻസോടുകൂടി വെയിറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു കോളിന് വേണ്ടിയിട്ട്. ലക്കി വിന്നേഴ്സിനെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന അപ്ഡേറ്റ്, യെസ്, ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ജയത്തിൻ്റെ വിശേഷമാണ് പറയാനുള്ളത്. പഞ്ചാബ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ 20 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് 23 റൺസോളം എടുക്കാനായിട്ട് പഞ്ചാബിന് സാധിച്ചില്ല. which clearly makes Bengaluru the winners of today's IPL. 61st IPL മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. But then ആ ഒരു മത്സരം അവസാനിച്ച് ആരാണ് വിജയി എന്ന് പറഞ്ഞു പോകുമ്പോൾ 62nd മത്സരത്തിന് വേണ്ടി, ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ഞാൻ കൂടെയുണ്ട് എന്ന് ഓർപ്പിക്കുന്നു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അപ്പോൾ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഇവിടെ ഞാനൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈവനിങ് വൈബിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം. ആ ഒരു ഈവനിങ് വൈബിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, യെസ് ടിക്കറ്റ്സ് എൻ്റെ ഇനിയുണ്ട്, അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 7:28. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, ദ 917 ഈവനിംഗ്സ് ഇൻ ദ ടൈം. യെസ്, സിനിമാ ലോകത്തെ വിശേഷങ്ങളിൽ നിന്നും നേരെ നമ്മൾ ദേ ഈവനിംഗ് വിശേഷങ്ങളിലേക്ക് എത്തുകയാണ്. എവിടെയാണ് എല്ലാവരും ഉള്ളത്? അങ്ങടേ ഇങ്ങടൊക്കെ പോകാനായിട്ടുള്ള ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ അടിപൊളി ഒരു ഗെയിം കൂടെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. ഐ പി എൽ അപ്ഡേറ്റ്സിലോട്ടൊക്കെ നമുക്ക് വരാം. വിത്തിൻ മെയ് 17 ഞായറാഴ്ച ദിവസം ഏറ്റവും അധികം എനർജറ്റിക് ആയിരിക്കേണ്ട ഒരു ദിവസമാണ്. വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ ഉഷാറായിട്ട് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ ഒരു വീക്ക് നമുക്ക് അടിപൊളി ായിട്ട് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എനർജി എക്വയർ ചെയ്യാൻ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ ചെയ്തു എന്ന പ്രതീക്ഷയിൽ ദ ഈ ഒരു ടൈം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് കയറുകയാണ്. 917 ഈവനിങ്സിലേക്ക് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 8:25 ആവുന്നു. ഈ ഒരു പോയിന്റിൽ കുറച്ചധികം ചോദ്യങ്ങൾ കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യമല്ല ബദ്ദിൻ കണ്ടിന്യൂ ചെയ്തു പോകാണ്ട് വേറൊരു ചോദ്യവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. നമ്മുടെ ഗെയിമൊക്കെ ഓണാക്കാനായിട്ട് വൈ ബിക്കോസ് കുറച്ചധികം ടിക്കറ്റുകൾ ഇങ്ങനെ കയ്യിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കേൾക്കാനായിട്ട് മറക്കണ്ട. കീപ് ലിസ്ണിംഗ്, സ്റ്റേ ട്യൂൺ ടു യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. വിശേഷങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് കടക്കാനുണ്ട്. ബട്ട് അതിനൊക്കെ മുന്നേ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് ഈവനിംഗ് വിഷസ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷ്, ബർത്ത്ഡേ വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസ് ഒക്കെ പറഞ്ഞോളൂ. സന്ദീപാണ് കൂടെയുള്ളത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ. അപ്പോൾ let me wait for your messages. You can send your messages on 500 00 917. This is Qatar's happiness frequency 91.7 FM. Kate Gate Kutugoda 917 evenings at a time.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, ഞാൻ സലീം കൊടുത്തു.
4: You're listening to Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome, welcome, welcome. Good evening and welcome back once again to 917 Evenings. ഇത് ഐ പി എൽ ടി ട്വന്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 62-ാമത്തെ മാച്ചിലേക്ക്, കുറച്ച് മുമ്പ് 61-ത് മാച്ച് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നിന്ന ഒരു സമയം. ഇനി നേരെ പോകുന്നത് 62-ാമത്തെ മാച്ചിലേക്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഐ പി എൽ സ്കോർ അപ്ഡേറ്റ് റൈറ്റ് നൗ.
0: T20 Score Update Brought to you by
10: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോകുന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം വക്ര വി എഫ് എസ് ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ അറ്റ് ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
11: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
12: In association with
13: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ്, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാച്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറയാണ്ടിരിക്കുന്നത്? മാച്ചസ് അല്ല, മാച്ച് അല്ലേ ശരിക്കും. ആദ്യത്തെ ഒരു മാച്ച് കഴിഞ്ഞു, ഇനി 62-ാമത്തെ ആ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ആ ഗംഭീരമായിട്ടുള്ള ഒരു സിക്സർ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ആൻഡ് ആ ഒരു സിക്സർ വിശേഷം പറയുമ്പോൾ ന്യൂ ഡൽഹി, യെസ് ഡൽഹി ആൻഡ് ഓൾസോ രാജസ്ഥാൻ അതിമനോഹരമായിട്ട് അവരുടെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൽഹി ടോസൊക്കെ വിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ബൗൾ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന തീരുമാനം എത്രത്തോളം ശരിയായി എന്നുള്ളത് ഇതാ. ഈ ഒരു സിക്സർ, ആ ഒരു ഓവറൊക്കെ ഇങ്ങനെ 5-ാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ അവസാനത്തെ ബോൾ ഗംഭീരമായിട്ടുള്ള ഒരു സിക്സറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഓൺ ക്രീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യവംശി ഉണ്ട്, അതേപോലെ തന്നെ ധ്രുവ് ജുരൽ ആണുള്ളത്. രണ്ടുപേരും കൂടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിബേറ്റ്, ഗെയിം ഈസ് ഗോയിങ് ടു ബി ഇൻ ദെയർ കോർട്ട്. ശരിക്കും സൂര്യവംശി ദേ 15 ബോളിൽ നിന്നും 41 റൺസ് സ്വന്തമാക്കിയിട്ട് നിൽക്കുകയാണ്. ഡൂഡ്, വാട്ട് ഹാവ് യു ഡൺ ടുഡേ? 15-ാമത്തെ ആ ഒരു ബോൾ അവസാനിക്കുമ്പോൾ 41 റൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അപ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടത് 5 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള എന്താണ് സ്കോർ, നമ്മുടെ ഓവേഴ്സൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ പാർട്ട്നർഷിപ്പ് മുന്നോട്ട് പോവുമോ എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. 51 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ ഇപ്പോൾ ഇതാ ഉള്ളത്. സോ ഹൂ ഇസ് ഗോയിങ് ടു വിൻ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഓവറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബോളും അവസാനിക്കുമ്പോൾ 59 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ. ബാക്കിയുള്ള അപ്ഡേറ്റ്സ്, ഐ പി എൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. നോട്ട് ജസ്റ്റ് ഐ പി എൽ അപ്ഡേറ്റ്സ്, എല്ലാ അപ്ഡേറ്റ്സുകളും, ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയും, അതേപോലെ തന്നെ കുറച്ചധികം ഗെയിമുകളുമായിട്ട്. വൈ? ബിക്കോസ് നമ്മൾ നേരെ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ വിൻ ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 എന്നുള്ള സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. വെയിറ്റ് ആൻഡ് കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: 917 Evenings.

0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

ഒരു കോൺവെർസേഷനിലായിരുന്നു കുറച്ച് മുമ്പ് തന്നെ അഷ്ടമി അതേപോലെ തന്നെ അപ്പുണ്ണി എല്ലാവരും കൂടി വന്നിട്ട് നമ്മളുടെ ഒരു ഇവൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥാപനങ്ങളിലും പോയിട്ട് കുറച്ച് നേരം അവരുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ കോട്ടിട്ടേക്കുന്ന പല മാനേജേഴ്സും അത്രത്തോളം എന്താണ് ഭയങ്കരമായിട്ട് അവരുടെ മുന്നിലേക്ക്, അതായത് നമ്മളുടെ നോർമൽ സ്റ്റാഫുകളുടെ മുന്നിലൊക്കെ വളരെയധികം തന്നെ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ആ കോട്ട് ഊരി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ല അവസ്ഥ എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ. സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും കൂടി ഒരു കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും. ഇറ്റ് ഈസ് ആക്ച്വലി റിക്വയർഡ് ഏതൊരു ദിവസവും. ഇപ്പോൾ സൺഡേ ഫൺഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ സെറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ദി ഓണർ ഓർ ഇഫ് യു ആർ സംവൺ റിലേറ്റഡ് ടു എച്ച് ആർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു സ്റ്റാഫായിരിക്കാം, പക്ഷേ ഈ ഒരു കാര്യം ആ ഒരു എച്ച് ആർ സൈഡിലേക്ക് എത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എത്രത്തോളമാണ് ആ ഒരു സ്ഥാപനം, ഏത് സ്ഥാപനമായാലും ആ ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ നോക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ ഒരു പക്ഷേ എല്ലാവർക്കും എന്താണ് സ്വയമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്, ബട്ട് ദെൻ മെൻറ്റൽ ഹെൽത്ത് അത്രത്തോളം ഹാപ്പിയാക്കി വെക്കാൻ ചുറ്റുമുള്ള സാഹചര്യവും കൂടി സഹായിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് പേഴ്സണലി വരുന്നത് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ് കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം മാറ്റി നിർത്താനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ബിഗ് എന്ന് വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു കളി ചിരിയും സന്തോഷവും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ തന്നെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ ഞാൻ പോകുന്നത് IPL T20 അപ്ഡേറ്റ്സിലേക്ക്. യെസ്, IPL T20 അപ്ഡേറ്റ്സ് ടൈം. ഈ ഒരു ടൈമിൽ 7th ഓവർ അവസാനിച്ചു, 8th ഓവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമാണ്. 89 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഡൽഹി എത്രത്തോളമാണ് ഇനി പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ജുറൽ ആൻഡ് ഓൾസോ സൂര്യവംശി വളരെയധികം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദാ എൻ്റെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ സമയം. ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ്. ആ ഒരു വിക്കറ്റാണ് നമുക്കിപ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. Oh, that's a wicket. എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ സൂര്യവംശി. ബട്ട് സൂര്യവംശി എന്തിനാണ് ആ ഒരു ബോള് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തത് എന്നറിയില്ല. ബട്ട് ദെൻ 21 ബോൾസ് ഫേസ് ചെയ്ത് 46 റൺസോളം സ്വന്തമാക്കി ഹാഫ് സെഞ്ചുറി അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ആ ഒരു ബോൾ നേരെ പോയത് ഒരു ക്യാച്ചിലേക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് ലോസ്റ്റ് എ വിക്കറ്റ് റൈറ്റ് ദെയർ. സോ രാജസ്ഥാൻ്റെ രണ്ടാമത്തെ വിക്കറ്റ് ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ 7th ഓവർ അവസാനിച്ചു. 8th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ 3 ബോളുകളും അവസാനിക്കുമ്പോഴാണ് 89 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ ദേ ഇപ്പോൾ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന ആ ഒരു പ്ലെയറിനെ എത്രത്തോളം ആ ഒരു ടീം കംപ്ലീറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാനും ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനുമായിട്ട് പറ്റും എന്നുള്ളത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജുറലുമായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. IPL അപ്ഡേറ്റ്സുമായി സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാനക്കോണിയില് നിന്നി നിന്നു.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back to Radio Suno 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 3:14. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് ആണ്. മെയ് 17 എന്നുള്ള ദിവസത്തിന് ഒത്തിരി ഒത്തിരി ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമാണ്. ഇന്ന് വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻസ് ഡേ ആണ്. അത് മാത്രമല്ല, വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേ ആണ്, വേൾഡ് ബേക്കിംഗ് ഡേ ആണ്. അങ്ങനെ വിവിധ മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസം മെയ് 17 എന്നുള്ള ആ ഒരു ഡേയിലേക്ക് എത്തുമ്പോൾ ദാ ഈവനിംഗ് സമയം നമ്മൾ എത്തി നിൽക്കുകയാണ്. ചായയ്ക്ക് കുടിക്കാനായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി അറിവ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ശരിക്കും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ്, എവറിഥിങ് കംസ് ഔട്ട് ഓഫ് പെർട്ടിക്കുലർ സംഭവം. അത് ചിലപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡായിരിക്കാം, എല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണോ നമ്മളെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഇതാ എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. സോ അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ മാറ്റങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പല രീതിയിലും ആരോഗ്യപരമായിട്ടുള്ള ചിന്താഗതികൾ വരണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഏറ്റവും മാക്സിമം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട. ബിക്കോസ് ഈ ഒരു ടൈം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ അറിയാണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആ ഒരു റൂട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അധികം വെള്ളമൊക്കെ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു പോയിന്റിൽ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ചായ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് നല്ലത്. കാരണം കോഫിയിൽ അധികം കഫീൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം കോഫി അങ്ങനെ ഈവനിങ് ടൈമും രാത്രിയും ഒക്കെ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ ഞാൻ നേരെ പോകുന്നത് IPL അപ്ഡേറ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആ സ്പെഷ്യാലിറ്റീസൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡിസ്കസ്. അതിലോട്ട് തിരിച്ച് വരാം. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു ഗെയിമും വെയിറ്റിംഗ് ആണ്. ആ ഒരു ഗെയിമിൽ ഇന്ന് ലക്കി വിന്നേഴ്സ് ആവുന്ന വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. കുറച്ച് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൃശ്യം 3 ടിക്കറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL T20 അപ്ഡേറ്റ്സ്. യെസ്, അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ആ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനാണോ ഡൽഹിയാണോ ഇന്നത്തെ ആ ഒരു മത്സരം ജയിക്കാൻ പോകുന്നത്. എന്തായാലും 12 overs പിന്നിടുമ്പോൾ 141 runs 2 wicket നഷ്ടത്തിലാണ് രാജസ്ഥാൻ മുന്നേറുന്നത്. എത്രയായിരിക്കും ഇന്ന് രാജസ്ഥാൻ കീപ്പ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ്? ബട്ട് ഈ ഒരു ചോദ്യം ദാ ഇപ്പോൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000 917 ഇന്ന് രാജസ്ഥാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എത്രയാണ് എന്നുള്ളൊരു ചോദ്യം. 13th over ഓൾമോസ്റ്റ് ദേ അടുത്തുകൊണ്ടിരിക്കുകയാണ് തീരാനായിട്ട്. 12 overs അവസാനിച്ച് 3 balls അവസാനിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ റൺസ് എന്ന് പറയുന്നത് 145 2 wicket നഷ്ടത്തിൽ രാജസ്ഥാൻ. ആൻഡ് വെദർ ഇന്നത്തെ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ഡൽഹിക്ക് എത്രത്തോളം അൺവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ് ആൻഡ് സീ. സോ യെസ്, സ്റ്റാർട്ട് ടെക്സ്റ്റിംഗ് യുവർ ആ ഒരു പ്രെഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എത്രയായിരിക്കും രാജസ്ഥാൻ ഡൽഹിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത്? സന്ദീപാണ് കൂടെയുള്ളത്. ഇതാ ഒരു മനോഹരമായ ട്രാക്കിലേക്ക്. This is Katha's happiness frequency. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
7: തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് റേഡിയോസിന്,

0: ധാന്യ വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas, 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol, save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfu, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back once again. Radio Sona 91.7 FM 917 Evenings in the time aanu ee oru time njan ningale nere kondu povunnathu nammude IPL updates like thane. A lot of people have been asking the IPL update onnu parayamo, aa score onnu parnillallo, parnittundarunnu, but then da veendum aa oru update like thane aanu kadakkunnathu. Let's get into IPL score update.
11: T20 score update.
12: In association with
13: Crisil Boundarigal Payambol Asil DC Rujimai DC Daba Bin Mohammed Tavor Mall and Mall of Qatar.
10: ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജുറൈൽ ഓൾമോസ്റ്റ് ദേ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ദെൻ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുകയാണ്. 14th ഓവർ അവസാനിച്ചു, 15th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ 3 ബോളുകളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിക്കറ്റ് ദേ നഷ്ടപ്പെടുന്നു. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 3 വിക്കറ്റ്സ്, 4 വിക്കറ്റാണ് ബാക്ക് ടു ബാക്ക്, ഐ മീൻ ബാക്ക് ടു ബാക്ക് 2 വിക്കറ്റ്സ് ഇപ്പോൾ പോയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ജുറൽ ക്കിയിട്ട് പോയോ, എല്ലാ പാർട്ട്നേഴ്സും തന്നെ ജുറലിന്റെ ഓൺ ക്രീസ് വെച്ചിട്ട് ജുറൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്ന സമയം, യെസ് ഈ ഒരു പോയിന്റിൽ 4 വിക്കറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ ടീമിന്. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ 30 ബോളിൽ നിന്നും 45 റൺ സ്വന്തമാക്കി ധ്രുവ് ജുറൽ ഓൺ ക്രീസ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്ക് ടു ബാക്ക് ദ കുറേയധികം വിക്കറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയത്. 2 വിക്കറ്റ് ഇപ്പം തന്നെ നഷ്ടമായിട്ടുണ്ട്. ഇനി കുറച്ചൊന്നും വിക്കറ്റുകളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആ സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് ചിലപ്പോൾ ടീമിനെ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ ആ ഒരു പ്രെഡിക്ഷൻ ഒന്ന് ഓണാക്കുകയാണ്. ആൻഡ് ആ ഒരു പ്രൊഡിക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഐ ഹാവ് സീൻ ഇസ് ലൈക്ക് രാജസ്ഥാൻ 240 റൺസ് എടുക്കുമെന്ന് നിഷാന്റ് മെസ്സേജ് ഉണ്ട്. ആർ കെ പറയുന്നു 216 ആയിരിക്കുമെന്നത്. ദിനീപ് പറയുന്നത് 213 ആയിരിക്കും. വിഷ്ണു 206 എന്ന് പറയുന്ന ആ ഒരു സ്കോറിലേക്ക് വന്നിട്ടുണ്ട്. അജേഷ് 227 പറയുന്നു. സിക്സ് വംശി എന്ന് പറഞ്ഞിട്ടാണ് നീതി മോഹൻ കുറച്ച് മുന്നേ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീതി, ഞാൻ മെസ്സേജ് ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. അമീർ ദേ നമുക്കൊരു മെസ്സേജ് അയക്കുന്നു. അമീറിന്റെ പ്രഡിക്ഷൻ 231 ആണ്. ബാക്ക് ടു ബാക്ക് പ്രഡിക്ഷൻസ് ഒക്കെ നടത്താനായിട്ട് മറക്കണ്ട. 161, 4 വിക്കറ്റ്സ് അവിടെ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്. ബട്ട് വിക്കറ്റൊന്നും അധികം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനിയൊരു ഓൾമോസ്റ്റ് 5 വിക്കറ്റും കുറച്ച് ബോളുകളുമാണ് ബാക്കിയുള്ളത്. ടു ബി എക്സാക്ട് 3 ബോൾസും അതേപോലെ തന്നെ 5 വിക്കറ്റ് അല്ലല്ലോ, 5 ഓവേഴ്സ്. ആ ഓക്കെ, 5 ഓവേഴ്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ദാ നമ്മുടെ ടീം രാജസ്ഥാൻ ഏറ്റവും മനോഹരമായിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് 14th ഓവറിൽ 4 ബോളുകളും അവസാനിക്കുമ്പോൾ 15th ഓവറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ 15th ഓവർ. 165 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ റോയൽസ്. ഹു ഈസ് ഗോയിങ് ടു വിൻ ടു നൈറ്റ്? കാണേണ്ടതായിട്ടുണ്ട്, കണ്ടറിയേണ്ടതായിട്ടുണ്ട്. രവി ആൻഡ് ഓൾസോ ജുറൈൽ ആണ് ഓൺ ക്രീസ് ഉള്ളത്. ലെറ്റ്സ് സീ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ അപ്ഡേറ്റ്സ്.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: Distributed by Fars Film. 917 Evenings.

0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 412.50, കത്തോറിയാൽ 21 കാരറ്റ് ഗോൾഡ് 428, കത്തോറിയാൽ 22 കാരറ്റ് ഗോൾഡ് 504, കത്തോറിയാൽ 24 കാരറ്റ് ഗോൾഡ് 547, കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
7: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 ഖത്തർ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back to Radio Sunna 91.7 FM 917 Evenings in the Time. Sandeepana kude join cheyyunnathu. Ee oru time il valare adhigam wait cheyidirikkunna mattoru exciting aayittulla news ningalude arayilekku ethikkayanu. But before getting into that, let me
11: International Tea Day Special Tea Talks brought to you by നല്ല നാടൻ ഫുഡും ആംബിയൻസും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
10: അങ്ങനെ ഇതേ നമുക്കൊരു ടീ ഡേ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. ടീ ഡേ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീയെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് കുറച്ച് പേരൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞാണും ഇല്ലാന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ടൈം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഹാവ് ടീ ടൈം അല്ലെങ്കിൽ ടീ ഡേ ഡിസയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചോദ്യം ദേ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നിങ്ങളുടെ ബെസ്റ്റ് ബഡിയുടെ പേരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ടീംമേറ്റ് ആയിരിക്കാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കുണ്ട് അങ്ങനെ ഒരു ടീ ബഡി എന്ന് പറയാനായിട്ട്. ആൻഡ് ആ ഒരു ടീ ബഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സുകൾ, സുഹൃത്തുക്കൾ, സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ, ഒരു ടീ ബഡി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ആ ഒരു ടീ ബഡിയുടെ പേര് കേട്ടോ. സോ നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ടീ ബഡി, ചിലപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ പോയി പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, അവിടെ പോയി പരിചയപ്പെട്ട് ആ വ്യക്തിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പിന്നെ എത്തിച്ചേരുക, അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീ ബഡി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. പക്ഷേ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ടീ ബഡിയുടെ പേരൊന്ന് മെൻഷൻ ചെയ്തോളൂ 5000-00917. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീ ഡേയെ ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് ആ ബഡിയുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ

പിന്നെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം ഇപ്പോൾ ദാ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ബട്ട് ദെൻ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ടീ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ പോന്നോട്ടെ 5000997 ആൻഡ് ആ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു പോകുമ്പോൾ ശരിക്കും വേൾഡ് എക്സ്പെൻസീവ് ടീ ആണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഒരു ചായ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ബാഗ് എന്നുള്ള ഒരു ഓർമ്മയിലോട്ടായിരിക്കും നമ്മളെ കൊണ്ടുവിടുന്നത്. പക്ഷേ ഈ ടീ ബാഗ് എന്നുള്ളത് ഒരു മടി പിടിച്ച ഐറ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു മടി കാരണം ഉണ്ടായ ഐറ്റമാണ് ടീ ബാഗ് എന്നുള്ളത്. ആ ടീ ബാഗിൻ്റെ സ്റ്റോറി കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. അതിനിടയ്ക്ക് നിങ്ങൾക്ക് തന്ന ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. രണ്ട് ടാസ്ക് തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ടീ ബഡിയുടെ പേര് അയക്കാനായിട്ട് 5000997. മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ ഏത് ചായയാണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997. സെയിം നമ്പർ, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ടെക്സ്റ്റ് കേട്ടോ. റേഡിയോ 91.7 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് 917 ഈവനിങ്, സന്ദീപാണ് കൂടെയുള്ളത്.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: IPL T20 updates ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ ഞാനൊരു ചോദ്യമൊക്കെ ചോദിച്ചു, ടീഡേയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ തീർച്ചയായിട്ടും കടക്കേണ്ടത് 62nd ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു രണ്ട് ടീമുകൾ എന്ന് പറയുമ്പോൾ ഡൽഹി ആൻഡ് രാജസ്ഥാൻ. രണ്ട് ഫാൻസും ഡൽഹി സൈഡ് രാജസ്ഥാൻ സൈഡ് ദാ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ആ മെസ്സേജുകൾക്കൊക്കെ ഒടുവിൽ ദ ഫൈനലി വി ഹാവ് റീച്ച്ഡ് 200 ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ക്രോസ് ചെയ്യുന്ന ആ ഒരു നമ്പർ പറഞ്ഞു പോയത്. ബട്ട് ദെൻ 200 ക്രോസ് ചെയ്യാനായിട്ട് രാജസ്ഥാന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നിങ്സ് ബ്രേക്ക് ടൈമാണ്. ആ ഒരു ബ്രേക്കിൽ 193 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതാണ് നമ്മുടെ രാജസ്ഥാൻ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്കോർ ഫോർ ദ വണ്ടർഫുൾ ഡൽഹി ടീം. അവർക്കത് സ്വന്തമാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ആകാംക്ഷയും ആ ഒരു പ്രിഡിക്ഷനൊക്കെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ആവേശത്തോടെ തന്നെ പോകുന്ന ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ്. ഇവിടെ എനിക്ക് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഫേവററ്റ് ടീ ബഡി ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചത് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആ ഒരു വിശേഷത്തിലോട്ട് നമുക്ക് പോയാലോ. Once again, welcome back. 917 evenings in the times. Sandeep Vada Kude join cheyyunnathu. Varunna international tea day aanu. Adayathu May 21st thiyathi.
10: International Tea Day Special Tea Talks. Brought to you by
11: Ruchidam Madam.
10: Nalla naadan foodum ambiencem. Adum budget friendly. Salt Mango Tree Restaurant. Mathur Kadim. Call 5164-8000.
9: ചായ എത്രയൊക്കെ തന്നെ കുടിച്ചാലും ഓവർ ദ കോൺവെർസേഷൻ, അയ്യോ ആ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി കൗണ്ടൊന്നും ഇല്ലാതെ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദാ ആ ഒരു വ്യക്തിയുടെ അടുത്താണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിച്ച് മീൻസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഓവർ കോൺവെർസേഷൻ ലാസ്റ്റ് ഞാനും അഷ്ടമിയും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഒരു ഷൂട്ടിന് പോയതാണ്. ആ ഒരു സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഷൂട്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരുന്ന് ഒരു ചായ ഓർഡർ ചെയ്തു, രണ്ട് ചായ ഓർഡർ ചെയ്തു, കുറച്ചൊന്ന് വൈകി അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞങ്ങൾ നേരത്തെ പോയതാണ്. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കൂടി, മൂന്നുപേരെന്ന് പറയരുത്, അഷ്ടമിയെ മാറ്റി നിർത്തണം, കാരണം അഷ്ടമി അധികം കുടിച്ചിട്ടില്ല, രണ്ടോ മൂന്നോ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബുദ്ധൻ ഞാനും അഷ്ടമിയുടെ ഫ്രണ്ടും കൂടെ ഓൾമോസ്റ്റ് കുടിച്ച് തീർത്തേട ചായയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8-ഓ 10-ഓ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ തന്നെ എന്താണ് ഞങ്ങളുടെ അവിടെ കോൺവെർസേഷൻ ആയിരുന്നു അതോ ചായ കൂടി മത്സരമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കൺഫ്യൂഷനിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു സമയം. ശരിക്കും എ ലോട്ട് മോർ ക്യാൻ ഹാപ്പൻ ഓവർ എ ടീ എന്നുള്ളത് ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു ചായപടി കാണുമല്ലോ, ചിലപ്പോൾ അങ്ങനെ ഒരു ചായപടി വേണമെന്നില്ല, നമുക്ക് ചായ കുടിക്കാൻ താല്പര്യമുണ്ട്, വിളിച്ചുകൊണ്ട് പോകണം എന്നാഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ഒരുപാട് നാളായിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് ദേ ഒരുമിച്ച് ഒരു ചായ കുടിക്കാനായിട്ടുള്ള ഓപ്ഷൻ നൽകിക്കൊണ്ട് ഈ ഒരു ടീ ഡേ നമ്മൾ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. സോ അപ്പോൾ ഒരു ഈവനിങ് ടൈം ബെസ്റ്റ് ബഡിയുടെ കൂടെ, നമ്മുടെ ചായ കുടിക്കുന്ന ആ ഒരു ബഡിയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ചായ ബഡിയുടെ പേര് ഒന്ന് പറയാനായിട്ട് മറക്കണ്ട. അതിനിടയിൽ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായയുടെ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ എനിക്കിങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വേൾഡ്സ് എക്സ്പെൻസീവ് ടീ എന്ന് പറയുന്നത് ദ ഹോങ് പോ എന്ന് പറയുന്ന ആ ഒരു ചായയാണെന്നുള്ളതാണ്. റൈസ് പീക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിസാം ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്ണു ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അസർ ഖാൻ ആൻസർ അയച്ചിട്ടുണ്ട്. അജയ്സ് കുമാർ ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ടോഷി തോമസ് ആൻസർ പറയുന്നു ദ ബിഗ് റെഡ് റൂബ് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന, യെസ് ദ ഹോങ് പോ എന്ന് പറയുന്ന ചായയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ. അതിൻ്റെ എക്സ്പെൻസീവ് എന്താ നേച്ചർ, അല്ലെങ്കിൽ അത്രയും കാശ് വരാനുള്ള ഒരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമല്ല, ശരിക്കും അതിൻ്റെ വളരുന്ന ടൈമാണ് ആ ചെടി എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഇറ്റ് ഈസ് വെരി ഹാർഡ്, കാരണം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചെടിയിൽ നിന്നുമാണ്, അത്രയും പ്രായം ചെന്ന ചെടിയിൽ നിന്നുമാണ് ഈ ഒരു ചായപ്പൊടി നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു അവൈലബിലിറ്റിയും ഭയങ്കരമായിട്ട് നമുക്കില്ല. വേൾഡ്സ് എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീ കാറ്റഗറിയിൽ അത് വരാനുള്ള കാര്യവും ഇത് തന്നെയാണ്. അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ റഫ്ലി ഓൾമോസ്റ്റ് ഒരു സിംഗിൾ പോട്ട് ഈ ഒരു, അത് ഏകദേശം ഒരു കിലോഗ്രാം നമ്മൾ മേടിക്കാനാണെങ്കിൽ നമുക്ക് $10,000 വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ പർച്ചേസ് ചെയ്യാൻ ഒരു കിലോ, ഒരു സിംഗിൾ പോട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചായ പ്രിപ്പയർ ചെയ്തതല്ല കേട്ടോ, ചായപ്പൊടിയുടെ കാര്യമാണ് പറയുന്നത്, ഒരു കിലോ ചായപ്പൊടിക്ക് ഏകദേശം $10,000. അങ്ങനെ ഒരു ചായ കുടിക്കണമെന്നുണ്ടോ? ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ക്രേസ് ഉള്ളവരൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടുമായിട്ട് വേൾഡ് എക്സ്പെൻസീവ് കോഫി ഒന്നും അല്ലെങ്കിലും നമുക്ക് നല്ല കിഡിലൻ കോഫി കുടിക്കാൻ ദി സോൾട്ട് മാംഗോ ട്രീയിൽ പോയിരുന്ന വിത്ത് ഓൾ ദി ആർ ജേസ് ഓഫ് റേഡിയോ സുനോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചായ വർത്തമാനം അങ്ങ് പറയാം. അപ്പോൾ ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേ അന്ന് ദാ അങ്ങനെ ഒരു ചായ കുടിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു ചായ എന്താണ് ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ബഡി അല്ലെങ്കിൽ നിങ്ങളുടെ ചായ ബഡിയുടെ പേര് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു ചായ പോസ്റ്റർ, ഇൻ്റർനാഷണൽ ടീ ഡേയുടെ കോൺടെസ്റ്റ് പോസ്റ്ററിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇൻ്റർനാഷണൽ ടീ ഡേയുടെ അന്ന് നിങ്ങളുടെ ബെസ്റ്റ് ചായ ബഡിയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ. ചായയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഹൗ കെൻ ഐ നോട്ട് പ്ലേ ദിസ് സോങ്? മനസ്സിലായോ പാട്ട് ഏതാന്ന്? സിതാരയുടെ സൗണ്ടിൽ ആ ഒരു ചായ കുടിക്കാൻ ഈവനിങ് ഇസ് സംതിങ് ഓൾവേസ് സ്പെഷ്യൽ. ഈ ഒരു പാട്ടും കേട്ട് ഒരു ചായയും കുടിക്കുമ്പോൾ ഉഷാറാണ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 12:46. യു ഹാവ് ട്യൂൺ ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
3: ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Radio Sono. 91.7 FM. Radio Sono. Qatar's happiness frequency. Radio Sono. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ദിസ് ഈസ് യുവർ കാർത്തിക് ഹിയർ.
0: യു ആർ ലിസണിംഗ് ടു
2: Do listen to Radio Sono. Kendi Gita Kutubu.
0: Nine one seven evenings.

0: വണ്ടർഫുൾ ട്രാക്ക്, ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. റേഡിയോ സുനർ 91.7 FM, ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 10 സെക്കൻഡും. അങ്ങനെ ദാ ഈവനിങ് ടൈം ഉഷാറോടുകൂടി ആ ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് നമ്മൾ സ്ട്രെങ്ത് ആർജിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് ഒരുപാട് ചായ ബഡീസിൻ്റെ പേരുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്, ഇത്രയധികം ചായ ബഡീസ് ഉണ്ടോ ഫ്രണ്ട്സ്. ഓ മൈ ഗാഡ്, എനിക്ക് അയർലൻഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ചായ ബഡിയുടെ പേര്. അജയ് എസ് കുമാർ ഐ തിങ്ക്, യെസ് പൂജ എന്നുള്ള പേരാണ് അയച്ചേക്കുന്നത്. എൻ്റെ ചായ ബഡി പൂജയാണ് എന്ന് പറഞ്ഞിട്ടാണ് അജയ് മെസ്സേജ് വന്നേക്കുന്നത്. ആൻഡ് അജയ് ഇസ് ഫ്രം സ്വീഡൻ. സ്വീഡനിൽ നിന്നാണ് അജയ് ഇത് ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അജയ് പറ്റുമെന്നുണ്ടെങ്കിൽ പൂജയും കൊണ്ട് ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ടീ ഡേയുടെ അന്ന് നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ചായ ഒരുമിച്ചിരുന്ന് കുടിച്ചു കളയാം. ഓക്കെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഷനിൽ, നോ ബ്രോ സോറി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അജയ് ബ്രോ ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു, കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്തായാലും ഖത്തർ വഴി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചായ ബഡിയുടെ സംശയം വേണ്ട, നേരെ റേഡിയോ സുനോയിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ ആരെങ്കിലും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത്. ഷനിലാണ് എൻ്റെ ചായ് ബഡി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിരിക്കുന്നത് ഷംനാസിൻ്റെയാണ്. സോ ഷംനാസ് ഈ ചായ് ബഡിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുരളി മേനൻ പറയുന്നു റിജിൽ മൈ ചായ് ബഡി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുനോജ് മാത്യു, യെസ് ലിനു വിൽസൺ എൻ്റെ വൈഫാണ് കേട്ടോ, എൻ്റെ ചായ് ബഡി എന്ന് പറഞ്ഞിട്ടാണ് സുനോജിൻ്റെ മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജസ് ഒക്കെ നിങ്ങളും ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ദേ ഓരോരുത്തരും ഓരോരുത്തരുടെ ചായ് ബഡീസിനെ ഇങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ടോഷി തോമസ് പറയുന്നു, എവിടെ ഈ ടോഷിയുടെ ഫ്രണ്ട് സുന്ദറാണ് ചായ് ബഡി, സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ഒരു ബഡി സുന്ദറാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ടീ ബഡി ഈസ് രാഹുൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ നമുക്കൊക്കെ തന്നെ ഒരുപാട് ചായ് ബഡീസ് ഉണ്ടാവാം. റീസ് പി കെ പറയുന്നത് ഷബീബയാണ് എൻ്റെ ചായ് ബഡി എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ വളരെ പേഴ്സണലായിട്ട്, ഇനി പേഴ്സണൽ അല്ലെങ്കിൽ പോലും നമ്മൾ ചായ കുടിക്കുമ്പോൾ മാത്രം സ്ഥിരമായിട്ട് കണ്ടു പരിചയപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരെയൊക്കെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു മെസ്സേജ് നിങ്ങളുടെ സ്ഥിരം ചായ് ബഡി ആയിട്ടുള്ള മെസ്സേജ്, ഐ മീൻ ഒരു പേര് ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. വൈ ബിക്കോസ് ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേയുടെ അന്ന് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അറ്റ് സോൾട്ട് മാംഗോ ട്രീ.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164800.
0: ഓൾ റൈറ്റ്. അങ്ങനെ ദേ ടീ ഡേക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികൾ നൽകിക്കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു ടീ ഡേക്കായിട്ട്. ഈ ഒരു ടീ ഡേ നമുക്ക് ഒരുപാട് ഫാക്ടുകളുടെയും ഒരുപാട് കൊച്ചവർത്തമാനങ്ങളുടെയും ഒക്കെ ആ ഒരു ഈവനിങ് ആയിട്ട് മാറ്റാം. ആൻഡ് റേഡിയോ സുനോല ആർജീസ് എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഗ്യാരണ്ടി ദേ തന്നുകൊണ്ട് തീർച്ചയായിട്ടും വി ഓൾ ആർ വെയിറ്റിംഗ് ടു മീറ്റ് യു റൈറ്റ് ഓൺ ഇൻ്റർനാഷണൽ ടീ ഡേ, May 21st നിങ്ങളുടെ ചായ് ബഡിയായിട്ട്. സോ ചായ് ബഡിയുടെ പേര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ റണ്ണിങ് ആണ്. ഞാനും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ താഴെ നിങ്ങളുടെ ചായ് ബഡിയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ വിൽ ബി കോളിംഗ് യു ലക്കി വിനേഴ്സ് നെയ്മായിട്ട്. ലെറ്റ്സ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇത് ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. ഐ ബി ബാക്ക് വിത്ത് IPL അപ്ഡേറ്റ്സ് വെരി സൂൺ. Only on your favorite FM station, Radio Sun 91.7 FM. Kate, Kate, Kutugudam.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: പുണ്യ വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അലനീസിന്റെ വിജയഗാഥ അറിയാം.
4: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
3: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
5: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
3: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.
2: You are listening to

0: 1017 evenings.
1: Welcome, welcome, welcome back to Radio Sona 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് കടക്കേണ്ട ടൈം. കുറച്ച് നേരമായിട്ട് നമ്മൾ ചായയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഡേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ഐ പി എല്ലിന്റെ സ്കോർ അപ്ഡേറ്റിലേക്കാണ്.
2: Brought to you by
3: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം വക്ര വി എഫ് എസ് ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ അറ്റ് ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
4: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
5: In association with
6: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
1: യെസ്, അങ്ങനെ ദേ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു രണ്ട് ടീമുകളും തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയണം. കാരണം ദാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം തന്നെ ഒരു സിക്സർ ഇങ്ങനെ അടിച്ചിട്ട് നമ്മുടെ ഡൽഹി ടീം വെയിറ്റ് ചെയ്യുകയാണ്. എന്തേ സന്ദീപ് ആ സിക്സർ ഹെഡ് പ്ലേ ചെയ്യാത്തേ? ഇതിപ്പോ അവരാലോചിക്കുന്നതല്ലായിരിക്കും നമ്മൾ ആലോചിച്ച കാര്യം പറഞ്ഞ കേട്ടോ. ഈ ഒരു ഓവറിൽ തന്നെ രണ്ടാമത്തെ സിക്സറാണ്. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ടീം ഡൽഹി എടുത്തേക്കുന്നത് ഏഴാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. 84 റൺസ്, വിക്കറ്റ് ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഹൈലൈറ്റിൽ ദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമിനെ ഏറ്റവും ഗംഭീരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷേക് ആൻഡ് ഓൾസോ കെ എൽ രാഹുൽ ആണ്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഈ ഒരു 85 റൺസിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നത്. 41 ബോൾസിൽ നിന്നുമാണ് ഓൾ ടുഗെദർ അവർ ആ ഒരു 85 എന്നുള്ള റൺസ് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാക്കിയെടുത്തത്. സോ ഹാവിങ് സെഡ് ദാറ്റ്, 6.5 വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 7th ഓവർ കംപ്ലീറ്റ് ആവുന്നു. പൊറലിൽ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് 22 ബോളിൽ നിന്നും 43 റൺസ് അഭിഷേകിൻ്റെ ആ ഒരു സ്കോറാണ്. ആൻഡ് ഓൾസോ രാഹുൽ നമ്മുടെ സ്കോറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 19 ബോളിൽ നിന്നും 34 റൺസ്. ഇന്നത്തെ മത്സരം ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. 194 എന്നുള്ള ആ ഒരു സ്കോർ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ടീം പഞ്ചാബ് ഓൾമോസ്റ്റ് ഇങ്ങനെ, ഐ മീൻ രാജസ്ഥാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ അവരുടെ ആ ഒരു എന്താണ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തതാണ്. ബട്ട് ദെൻ 200 മുകളിൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള വിക്കറ്റ് ലോസസ്, ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് രാജസ്ഥാനിന് കാണാൻ പറ്റുന്നത്. 62nd ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ ഡൽഹി ടീം ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 78 ബോളിൽ നിന്നും 109 റൺസ് സ്വന്തമാക്കാനായിട്ട് ടീം ഡൽഹിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കേട്ടറിയാം ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM-ലൂടെ. സന്ദീപാണ് കൂടെയുള്ളത്. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ അടുത്ത് റൈറ്റ് ആയിട്ട് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടെ കൊണ്ടുപോകുമ്പോൾ സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേയിരിക്കുക ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി കണക്റ്റഡ് ടു ഫുഡ് ഐറ്റംസ്, ഇതാ പറയാനുണ്ട്. ഫുഡിൻ്റെ കഥ പറയാനായിട്ട് യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തുടങ്ങി വെക്കുന്നതിന് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ പോകുന്നത് നേരെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി ആർ എന്താണെന്ന് അറിയാനാണ്. Let's get into BMR Taste of the Hour.
1: Taste of the Hour brought to you by BMR Barwa Village. Swadinte nalla nimishangal.
0: യെസ്, അപ്പോൾ ടേസ്റ്റ് ഓഫ് ദി ആറിൽ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് ദുബായ് ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു ദുബായ് വേവിൽ കിട്ടുന്ന ഒരു ബിരിയാണി, ആ ബിരിയാണി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് ബിരിയാണി എന്ന് നമുക്ക് പറയാം. സോ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഏത് ബിരിയാണിയാണ് വരുന്നത്? ആ ബിരിയാണിക്ക് ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ ബിരിയാണി ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. ഇന്ന് ടേസ്റ്റ് ഓഫ് ദി അവതറിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന ലക്കി വിന്നറിനെ കാത്ത് ഒരു സമ്മാനവും കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ് സമ്മാനം എന്ന് ചോദിച്ചാൽ, യെസ്, ദൃശ്യം 3 സിനിമയുടെ ആ ഒരു ടിക്കറ്റാണ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ദുബായ് ഭാഗത്തൊക്കെ കിട്ടുന്ന ആ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിരിയാണി, ബിരിയാണിയുടെ പേരെന്താണ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
0: ബിരിയാണിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഫുഡ്, ആ ബിരിയാണിയുടെ ഫിഗറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വരുന്നതെങ്കിലും ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് പാട്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു റാപ്പ് സോങ് ആണ്. നമ്മുടെ സ്വന്തം ഋഷി പാടിയിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ സോങ് ദം ബിരിയാണി എന്നുള്ള ആ ഒരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Hi, this is Navya Nair.
2: You are listening to
1: Radio Sunno. Radio Sunno, Ketti Ketti, Kootukuda.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ദ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും 14 സെക്കൻഡും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം ദ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ ഡിസ്കഷനിലുള്ളത് ആ ഒരു IPL അപ്ഡേറ്റ് തന്നെയാണ്. സോ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്. അങ്ങനെ ദേ IPL അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, എവിടെ സന്ദീപേ ഒരു ചോദ്യം ചോദിച്ചിട്ട് പോയതാണല്ലോ, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഐ വിൽ ബി ബാക്ക് വിത്ത് ദാറ്റ് ആൻസർ. ഇപ്പോൾ ദാ IPL അപ്ഡേറ്റ്, ഡൽഹി ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ആൻഡ് അക്സാർ ആണ് ഓൺ ക്രീസ് ഉള്ളത്. 40 ബോളിൽ നിന്നും 54 റൺസ് വന്ന് ബാക്കി രാഹുൽ ആൻഡ് ഓൾസോ അക്സാർ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 2 വിക്കറ്റ് മാത്രമാണ് ഈ ഒരു ടൈം വരയ്ക്കും ആ ഒരു ഗെയിം ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോയിട്ട് നഷ്ടമായിരിക്കുന്നത്. 14th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ടൈം 125 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു ഗെയിം പോകുമ്പോൾ 38 ബോൾസാണ്, 69 റൺസ്. ഇന്ന് ഡൽഹിക്ക് ജയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ദാ ഈ ഒരു പോയിന്റിലും ശ്രദ്ധ ചെറുതായിട്ടൊന്നും കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു 4 പോയത് തടയാമായിരുന്നു. നമ്മുടെ ടീം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ദേ തന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹി ടീം 129 റൺസ് 2 വിക്കറ്റ് നഷ്ടത്ത്. ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ നമുക്ക് സ്പീഡും കാര്യങ്ങളും ഒക്കെ കൂടുന്നുണ്ട്. ബട്ട് ദെൻ റൺ എടുക്കുന്ന സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഡൽഹി ടീം ഇന്ന് ജയിക്കും എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു കേട്ടോ. നോട്ട് ബയസ് ടു എനി പെർട്ടിക്കുലർ ടീം, പക്ഷേ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ദേ ഗസ്സസ് നടത്തിയതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നത്, ആ ഒരു അപ്ഡേറ്റ് എനിക്ക് തരാനായിട്ട് മറക്കണ്ട. 5000917 ആൻഡ് നമ്മുടെ ബിരിയാണി വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 917 ഈവനിങ്സ്. ഈ ഒരു ടൈം തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യം, ബിരിയാണി അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
0: Taste of the hour brought to you by
2: Biryani Makkani BMR Parva Village. Swadinte nalla nimishangal.
1: സ്വാദിൻ്റെ മാത്രമല്ല മനസ്സിന് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് ബിരിയാണി മൊമെൻറ്റ്സ് മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിരിയാണി എന്നറിയപ്പെടുന്നത് റോയൽ ഗോൾഡ് ബിരിയാണിയാണ് കേട്ടോ. ശരിക്കും ദേ അസ്കറൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആകാശ്, റോയൽ ഗോൾഡ് ബിരിയാണി അല്ലേ ബ്രോ, ദുബായിൽ കിട്ടുന്ന ആ ബിരിയാണി അല്ലേ എന്ന് സാജൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ മെസ്സേജ് യാ റോയൽ ഗോൾഡ് ബിരിയാണി. ദൃശ്യയുടെ മെസ്സേജ് വരുന്നു. അങ്ങനെ ഒരുപാട് പേര് ദേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. റൈറ്റ് ആൻസർ അത് തന്നെയാണ്. സോ കൺഗ്രാജുലേഷൻസ്, ലക്കി വിന്നറിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവർ ദാ അവസാനിക്കുകയാണ്.
0: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
1: ഗെയിം അപ്ഡേറ്റും കൊച്ചു വർത്തമാനങ്ങളും കുറച്ച് ബിരിയാണി കഥയൊക്കെ ആയിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 917 ഈവനിങ്സിൽ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: 917 evenings. You are

ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സിലൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇത്ര ടൈം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സെക്കൻഡ് ഇന്നിങ്സ് അപ്പോഴത്തേക്കും കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നിങ്ങളിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്സ്. സോ വെൽക്കമിങ് യു വൺസ് അഗെൻ പറയുമ്പോൾ തീർച്ചയായിട്ടും IPL സ്കോർ അപ്ഡേറ്റ് അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് വേണ്ടി ആ ഒരു അപ്ഡേറ്റിലേക്ക് വൺ മോർ ടൈം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം 16 ഓവേഴ്സ് അവസാനിച്ചു. 17th ഓവർ ഓൾമോസ്റ്റ് തീരാറാവുമ്പോഴത്തേക്കും നമുക്ക് 154 എന്നുള്ള സ്കോറിലേക്കാണ് ഡൽഹി ടീം എത്തിയിരിക്കുന്നത്. 4 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 4 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് വലിയൊരു കാര്യം. ആൻഡ് ദേ വർ വെരി എന്താണ് ജെന്യുവിൻലി പ്ലേയിങ്. And also, എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് രാജസ്ഥാൻ ടീം ജെന്യുവിൻലി പ്ലേ ചെയ്തില്ല എന്നല്ല, രണ്ട് ടീമും തന്നെ എഫേർട്സ് മാക്സിമം രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഡൽഹി സ്റ്റേഡിയം ഇസ് മോർ എക്സൈറ്റഡ്. വൈ? ബിക്കോസ് ഡൽഹിയിലെ ആ ഒരു ഗ്രൗണ്ടിൽ ഡൽഹി ടീം മത്സരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആവേശം തന്നെയാണ്. ആ ഒരു ആവേശം മുഴുവനായിട്ട് കാണാനുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ബോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൗണ്ടറിയിലേക്ക്. അക്സാർ പട്ടേൽ അതേപോലെ തന്നെ ഡേവിഡ് മില്ലർ ആണ് ഇപ്പോൾ ഓൺ ക്രീസുള്ളത്. ഓൺ സ്ട്രൈക്ക് ഇസ് അക്സാർ പട്ടേൽ. 12 ബോൾസിൽ നിന്നും 23 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ബോളിൽ നിന്നും ഒരു റൺ സ്വന്തമാക്കി ഡേവിഡ് മില്ലർ ദേ ആ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഡൽഹി ജയമാണോ കാണാൻ പോകുന്നത്? ആ ഒരു പ്രഡിക്ഷൻ അങ്ങ് നടത്തിക്കോളൂ കേട്ടോ. ഞാനും വെയിറ്റിംഗ് ആണ് ഇന്ന് ആരാണ് ജയിക്കാൻ പോയത്. 20 ബോൾസ് ഉണ്ട്, 36 റൺസ് ഉണ്ട്. എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ദെൻ വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ബട്ട് ആ ഒരു പ്രഡിക്ഷൻസ് ഞാൻ വെറുതെ ഒന്ന് ഓണാക്കുകയാണ്. പെട്ടെന്ന് പ്രഡിക്ഷൻസ് അയച്ചു തുടങ്ങിക്കോളൂ. ഇന്ന് ഡൽഹി ആണോ അതോ രാജസ്ഥാനാണോ ജയിക്കാൻ പോകുന്നത്? 5000917 ആൻസറൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. പുതിയൊരു വീക്ക് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എനർജി ഷുഡ് ബി അറ്റ് ഇറ്റ്സ് പീക്ക് എന്നുള്ളത്. ബട്ട് ദെൻ റെസ്റ്റ് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ മാക്സിമം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കാനായിട്ട് വെള്ളം ധാരാളം കുടിക്കുക. വൈ? ബിക്കോസ് ക്ലൈമറ്റ് ഇസ് ചേഞ്ചിങ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്തില്ലെങ്കിലും ഗ്രാജുവലി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ദാ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. നാളെ ഒരുപാട് ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഐ ബി ബാക്ക് ഓൺ മാറ്റിനി മാഷപ്പ് ആൻഡ് 917 ഈവനിങ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷം എല്ലാം സെലിബ്രേഷനായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ലവ് യു ഓൾ. ടേക്ക്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.
0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
2: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
3: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോഅപ്പ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oriki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. 917 Evenings

0: action.
1: Mana Dinesha, Adimohamana, Adimoham.
0: Horror, Tanik Pogan, Anu Adilla. Or drama.
2: In the Kutumba, in the Sorkaraji.
0: Is the genre Idanangilum? Ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ 91.7 KTKK.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. Veetil ninnirangiyalum veetile pole visheshangal kelkam. Home care, cookbook, lifestyle, angane home delivery enhancing your everyday. Home delivery. Kelku shani mudal vyajam vare raavile 10 mani mudal.
1: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അലനീസിന്റെ വിജയഗാഥ അറിയാം.
2: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
3: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് പെട്ടെന്ന് കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: Sunno 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler.
4: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges powered by
5: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
9: Daiso, let's make every outing unforgettable.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: You're listening to
13: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Hi, I'm Juju George.
7: You're listening to Radio Sunno.
6: Kapparle favorite radio station, Radio Sunno. Ketta ketta kootura.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno. ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അല്ലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് പെട്ടെന്ന് കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.
3: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
4: ദിഗംബരൻ
5: തിരനുറയും ചുരുൾ മുടി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.